0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹ്ലിയ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 23 ചൊവ്വാഴ്ച. കൊലവർഷം 1201 മിഥുനമാസം 9 അത്തം നക്ഷത്രം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, പൂത്താലം തന്നെയല്ലോ ഭൂമി, നാം പൂത്തു നിൽക്കേണ്ടതുണ്ടതിൽ. ഈ ഭൂമി ഒരു വലിയ പൂത്താലം പോലെ മനോഹരമാണ്. പക്ഷെ അത് പൂർണ്ണമാകണമെങ്കിൽ നമ്മളും അതിൽ സന്തോഷത്തോടെ നന്മയോടെ പൂത്തുലഞ്ഞ് നിൽക്കണം. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും ദേഷ്യവും മാറ്റിവെച്ച് ചുറ്റുമുള്ളവർക്ക് സുഗന്ധം പരത്തുന്ന ഒരു പൂവായി മാറാൻ ഇന്ന് നമുക്ക് ശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: യഥാർത്ഥ മൂല്യവും അതിൻ്റെ മഹത്വവും അത് തിരിച്ചറിയാനുള്ള മാർഗവും നാം പല വസ്തുക്കളുടെയും മൂല്യം അറിയാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാതെ അത് ഉപയോഗിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമാവും സംഭവിക്കുക. അത് വ്യക്തിയായാലും വസ്തുവിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും. ഈ കഥയൊന്ന് കേട്ടു നോക്കാം. നമുക്ക് നമ്മുടെ മൂല്യം അറിയാമോ? ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുജി, എങ്ങനെയാണ് ഒരാൾക്ക് അയാളുടെ യഥാർത്ഥ മൂല്യം അറിയാൻ സാധിക്കുക? ഗുരു നല്ല തിളക്കമുള്ള ഒരു കല്ലുമായി വന്ന് അത് ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് ഇത് താൻ പറയുന്ന പ്രകാരം 3 വ്യക്തികളെ കാണിക്കുവാൻ പറഞ്ഞു. അവരതിൻ്റെ വില ചോദിച്ചാൽ ഉത്തരം ഒന്നും പറയാതെ 2 വിരലുകൾ നിവർത്തി കാണിച്ചാൽ മതി. അവർ എത്ര വില പറഞ്ഞാലും അത് കൊടുക്കാതെ തിരികെ എന്നെ ഏൽപ്പിക്കുകയും വേണം. ശിഷ്യൻ സമ്മതിച്ചു. ആദ്യം അവിടെ വഴിവാണിഭം നടത്തുന്ന സ്ത്രീയോട് പോയി അവരുടെ അഭിപ്രായം ആരായാൻ പറഞ്ഞു. ഇതിന് തിളക്കമുണ്ടല്ലോ, എനിക്കിത് വെച്ച് ഒരു മോതിരമുണ്ടാക്കാനാണ്. എന്താണ് ഇതിൻ്റെ വില? ശിഷ്യൻ 2 വിരലുകൾ നിവർത്തി കാട്ടി. ഓ, 2 രൂപയോ? തരാമല്ലോ. കുട്ടി തിരികെ ഗുരുവിൻ്റെ അടുക്കലെത്തി 2 രൂപയുടെ കാര്യം പറഞ്ഞു. ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ അവിടെ മ്യൂസിയത്തിന്റെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളിനെ കൊണ്ട് കാണിച്ചിട്ട് അദ്ദേഹം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. ശിഷ്യൻ ഓടി അദ്ദേഹത്തെ കാണിച്ചു. ഇത് നല്ല തിളക്കമുള്ള കല്ലാണ്, ഞാനിത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചോളാം. ഇതിന് എത്ര രൂപ വേണം എന്ന് ചോദിച്ചു. ശിഷ്യൻ 2 കൈവിരലുകൾ നിവർത്തി കാട്ടി. മ്യൂസിയം മാനേജർ പറഞ്ഞു, 2000 രൂപയോ? ശരി, ഞാൻ തരാം. ശിഷ്യൻ നടന്ന കാര്യം ഗുരുവിനോട് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഇനി ഇത് ജ്വല്ലറി നടത്തുന്ന അതിന്റെ ഉടമസ്ഥനെ കാണിക്കാൻ പറഞ്ഞു. കല്ല് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അത് തിരിച്ചും മറിച്ചും നോക്കി ആദരപൂർവ്വം ഒരു

വിവിധ ആളുകൾ വിവിധ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ജ്വല്ലറി ഉടമ പറഞ്ഞത് ഇതൊരു അമൂല്യ കല്ലാണെന്നും ഇതിനെ ഒരു സ്വർണ്ണാഭരണത്തോട് ചേർത്ത് ഒരു ഹാരമുണ്ടാക്കിയാൽ സ്വർണത്തിന്റെ വിലയും ഇരട്ടിയാകും എന്നാണ്. ഗുരു ആ കല്ല് തിരികെ വാങ്ങി വെച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ വേണം നീ നിന്റെ മൂല്യം തിരിച്ചറിയാൻ. നമ്മുടെ വില തിരിച്ചറിയുന്ന ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോഴേ യഥാർത്ഥ വില അറിയുകയുള്ളൂ. നമ്മുടെ വിലയറിയാത്ത ആളുകളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഉയർന്നു വരിക നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ആകും. നമ്മുടെ മൂല്യമാവിൽ സംശയമുണ്ടെങ്കിൽ നീ തിരികെ ആ കച്ചവടക്കാരിയുടെ അടുക്കലോ മ്യൂസിയം ഓഫീസറുടെ അടുക്കലോ ചെന്ന് കാര്യം പറയൂ. അവർ അത് വിശ്വസിക്കേയില്ല എന്ന് മാത്രമല്ല നിന്നെ കളിയാക്കുകയും ചെയ്യും. പിന്നെ 200,000 രൂപയോ ഇപ്പോഴും പറയുകയാണ് എന്നൊക്കെ പറയും. 200,000 രൂപ എന്ന് കേട്ടപ്പോൾ നീയും അത്ഭുതപ്പെട്ടു പോയില്ലേ? ഇതുപോലെയാണ് നമുക്ക് സാമാന്യം ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കുമ്പോൾ ആ ജോലിയുമായി വിരമിക്കുന്നത് വരെ മുന്നോട്ടു പോകുന്നത്. ശരിക്കും അതിൻ്റെ എത്രയോ ഇരട്ടി മൂല്യമുള്ള ജോലിക്ക് നമ്മൾ അർഹരായിരിക്കും. ഇതുപോലെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ യഥാർത്ഥ മൂല്യം അറിയാവുന്നവരുടെ കൂടെയാണോ നമ്മുടെ സഹവാസം? ഉള്ളിൽ കസ്തൂരി ഒളിപ്പിച്ച് ചുറ്റുവട്ടത്ത് കസ്തൂരി തിരഞ്ഞ് ഒരു ജന്മം മുഴുവൻ അലയുന്ന കസ്തൂരിമാനാകാതിരിക്കുക. നമ്മുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. നാളേകൾ നിങ്ങൾക്കായി നൂതന വിജയങ്ങൾ കോർത്തുവെച്ച് കാത്തിരിക്കുന്നു. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 23rd. ഇന്ത്യയുടെ ചരിത്രഗതി നിർണയിച്ച വിഖ്യാതമായ പ്ലാസി യുദ്ധം നടന്നത് 1757 June 23rd. ബംഗാൾ നവാബായിരുന്ന സിറാജ് ദൌളയും റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു ഈ പോരാട്ടം. നവാബിന്റെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറിന്റെ വഞ്ചന കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധത്തിൽ എളുപ്പത്തിൽ വിജയം നേടി. ഈ വിജയം ബ്രിട്ടീഷുകാർക്ക് ബംഗാളിന്റെ വലിയ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് വഴി തുറന്നു. കേവലം ഒരു കച്ചവട കമ്പനിയായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ ശക്തിയായി മാറുന്നതിനും ഇന്ത്യയിൽ ഏതാണ്ട് 2 നൂറ്റാണ്ട് നീണ്ട കോളനി ഭരണത്തിന് അടിത്തറ പാകുന്നതിനും ഈ യുദ്ധം കാരണമായി. ഫ്രഞ്ച് ചരിത്രകാരനായ പിയറി ഡി കുബേർട്ടിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകൃതമായത് 1894 June 23rd. പാരീസിലെ സോർബോണിൽ നടന്ന രാജ്യാന്തര കായിക സമ്മേളനത്തിലാണ് പുരാതന ഗ്രീസിലെ ഒളിമ്പിക്സ് മത്സരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും June 23rd അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ദാരുണാത്മകമായ ഭീകരാക്രമണം നടന്നത് 1985 June 23rd. മോൺട്രിയലിൽ നിന്നും ലണ്ടൻ വഴി ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യയുടെ കനിഷ്ക എന്ന വിമാനത്തിൽ ബബ്ബാർ ഖൽസ എന്ന സിഖ് തീവ്രവാദ സംഘടന ബോംബ് വയ്ക്കുകയായിരുന്നു. അയർലൻഡിന്റെ തീരത്ത് വെച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വിമാനം തകർന്നു വീഴുകയും വിമാനത്തിലുണ്ടായിരുന്ന 329 ആളുകളും കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിൽ ഭൂരിഭാഗവും കനേഡിയൻ പൌരന്മാരായ ഇന്ത്യൻ വംശജരായിരുന്നു. വ്യോമയാന സുരക്ഷാ നിയമങ്ങൾ ആഗോളതലത്തിൽ കൂടുതൽ കർശനമാക്കാൻ ഈ ക്രൂരമായ ദുരന്തം കാരണമായി. പൊതുഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും വികസന പ്രക്രിയകളിൽ പൊതുജന സേവനത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 23rd പൊതുജന സേവന ദിനമായി ആചരിക്കുന്നു. 2002 December യു എൻ പൊതുസഭ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകളിലേക്ക് സർക്കാർ സേവനങ്ങൾ കൃത്യമായി എത്തിക്കുന്നതിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും മറ്റ് പൊതുപ്രവർത്തകരും വഹിക്കുന്ന പങ്കിനെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. ഇതോടൊപ്പം ഈ ദിവസം അന്താരാഷ്ട്ര വിധവാ ദിനമായും ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നുണ്ട്. ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെയും കൃത്രിമ ബുദ്ധിയുടെയും പിതാവായി കണക്കാക്കപ്പെടുന്ന ബ്രിട്ടീഷ് ഗണിത ശാസ്ത്രജ്ഞൻ അലൻ ട്യൂറിൻ ജനിച്ചത് 1912 June 23rd. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയുടെ സൈനിക കോഡുകൾ തകർക്കാൻ സഹായിച്ച ബോംബെ എന്ന യന്ത്രം വികസിപ്പിച്ചത് അദ്ദേഹമാണ്. കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തന തത്വം വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ടൂറിംഗ് മെഷീൻ എന്ന ആശയം സാങ്കേതിക ലോകത്ത് വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 23-ാം തീയതി, അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഒളിമ്പിക്സിന്റെ ഓർമ്മ പുതുക്കാനും കായിക രംഗത്തെ ഒത്തൊരുമയും സ്പോർട്സ്മാൻ സ്പിരിറ്റും ജനങ്ങളിലേക്ക് എത്തിക്കാനുമായി ലോകമെമ്പാടും ഈ ദിനം ആഘോഷിക്കുകയാണ്. 1894 ജൂൺ 23-നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പാരീസിൽ രൂപീകൃതമായത്. അതിന്റെ ഓർമ്മയ്ക്കായി 1948 മുതലാണ് ഒളിമ്പിക്സ് ദിനാചരണം ആരംഭിച്ചത്. ജാതി മത വർണ്ണദേശ വ്യത്യാസങ്ങൾക്കപ്പുറം ലോകരാജ്യങ്ങളെല്ലാം ഒരൊറ്റ മുറ്റത്ത് സൗഹൃദത്തോടെ മാറ്റുരയ്ക്കുന്ന വേദിയാണ് ഒളിമ്പിക്സ്. പരസ്പര ബഹുമാനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ് ഒളിമ്പിക് വളയങ്ങൾ. കായികം എന്നത് വെറുമൊരു മെഡൽ വേട്ട മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളോട് പോരാടി ജയിക്കാനുള്ള കരുത്താണ് എന്ന് ഒളിമ്പിക്സ് നമ്മെ പഠിപ്പിക്കുന്നു. ചലിക്കുക, പഠിക്കുക, കണ്ടെത്തുക, മൂവ്, ലേൺ, ഡിസ്കവർ എന്ന സന്ദേശവുമായാണ് ഒളിമ്പിക് ദിനം കടന്നു വരുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും കായികക്ഷമത നിലനിർത്തണമെന്നും കായിക വിനോദങ്ങളിലൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിമ്പിക് ഡേ റണ്ണുകളും കായിക മേളകളും സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിച്ച ഒളിമ്പ്യന്മാരെയും വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്കായി കഠിന പരിശീലനം നടത്തുന്ന എല്ലാ കായിക താരങ്ങളെയും നമുക്കിന്ന് ആദരവോടെ സ്മരിക്കാം. ജീവിതത്തിലും തോൽവികളിൽ തളരാതെ മുന്നോട്ട് കുതിക്കാൻ ഈ ഒളിമ്പിക് ദിനം നമുക്ക് പ്രചോദനമാകട്ടെ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഒപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനിയിപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: Info@7.
5: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ സുമ. ചിറ്റൂർ ഗവൺമെന്റ് ITയിൽ NCVT അംഗീകാരമുള്ള NSQF ലെവൽ 4 നിലവാരത്തിലുള്ള 2 വർഷത്തെ സർവേയർ ട്രേഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പരിശീലനം സൗജന്യമാണ്. യൂണിഫോം അലവൻസ് ഇനത്തിൽ 900 രൂപയും സ്റ്റഡി ടൂർ ഇനത്തിലേക്ക് 3,000 രൂപയും എല്ലാ ട്രെയിനികൾക്കും ലഭ്യമാകും. പ്ലേസ്മെന്റ് സൗകര്യവും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ടൂൾ കിറ്റ് വാങ്ങുന്നതിനുള്ള ധനസഹായവും നൽകും. കോഴ്സിന്റെ ഭാഗമായുള്ള പരീക്ഷാ ഫീസും പ്രവേശന ഫീസും തിരികെ ലഭിക്കും. പഠനകാലയളവിൽ ഉച്ചഭക്ഷണവും പോഷകാഹാരവും സൗജന്യമായി നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി www.scddiitiadmission.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ജൂലൈ 10 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9496 5466 23. ആലത്തൂർ LBS ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന വിവിധ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ളവർക്കായി 6 മാസത്തെ DCA, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്കായി 1 വർഷത്തെ PGDCA, SSLC ഉള്ളവർക്ക് 4 മാസത്തെ ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, +2 അല്ലെങ്കിൽ കൊമേഴ്സ് ബിരുദമുള്ളവർക്കായി 6 മാസത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി എന്നിവയാണ് കോഴ്സുകൾ. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഈ ഗ്രാന്റ്സ് ലഭിക്കും. ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ഈ ഗ്രാന്റ്സ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. 2026-27 അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന, കഴിഞ്ഞ അധ്യയന വർഷം എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് ലഭിച്ച പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 15. കൂടുതൽ വിവരങ്ങൾ ബ്ലോക്ക് നഗരസഭകളിലെ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ June 27 ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, കേന്ദ്ര മാനേജർ, GST ബില്ലിംഗ് സ്റ്റാഫ്, പാക്കിംഗ് സ്റ്റാഫ്, ഡെലിവറി ബോയ്, 3-വീലർ ഡ്രൈവർ എന്നിവയാണ് കോഴ്സുകൾ. SSLC, +2 ബിരുദം യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷന് ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായ 300 രൂപയും സഹിതം ഹാജരാകണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ രസീതും ബയോഡേറ്റയും ഹാജരാക്കിയാൽ മതിയാകും. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്കുള്ള എഴുത്തു പരീക്ഷ June 28 നടക്കും. നൂറണി ശാരദാ ശങ്കര കല്യാണ മണ്ഡപത്തിന് സമീപത്തെ BS ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പരീക്ഷാ കേന്ദ്രം. സ്റ്റാഫ് നഴ്സ് രാവിലെ 10 മുതൽ 10:45 വരെ, JPHN RBSK നഴ്സ് രാവിലെ 11:15 മുതൽ ഉച്ചയ്ക്ക് 12 വരെ. റിപ്പോർട്ടിംഗ് സമയത്തിന് അരമണിക്കൂർ മുമ്പ് ഹാജരാകണം. യോഗ്യരായവരുടെ വിവരങ്ങൾ www.arogyakeralam.gov.in ലഭ്യമാണ്. വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച അഡ്മിറ്റ് കാർഡും തിരിച്ചറിയൽ രേഖയുടെ അസലും പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാകണമെന്ന് ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിച്ചു. നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയായ ഭാരത് സേവക് സമാജിൽ നടത്തുന്ന ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ റഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC അല്ലെങ്കിൽ +2. രേഖകളും പകർപ്പും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ടൗൺ ബസ് സ്റ്റാൻഡിലുള്ള AC കോളേജുമായി ബന്ധപ്പെടണം. ജില്ലാ വികസന സമിതി യോഗം June 27 രാവിലെ 10:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊമേഴ്സ് വിഷയത്തിൽ അതിഥി അധ്യാപകർ നിയമിക്കുന്നു. UGC യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരും June 29 അഭിമുഖത്തിന് പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പട്ടാമ്പിക്കും പള്ളിപ്പുറത്തിനും ഇടയിലുള്ള ലെവൽ ക്രോസ് June 28 വൈകുന്നേരം 5 വരെ അടച്ചിടും. പട്ടാമ്പി പള്ളിപ്പുറം വഴി പോകേണ്ട വാഹനങ്ങൾ പട്ടാമ്പി വെള്ളിയാങ്കല്ല് ബ്രിഡ്ജ് പള്ളിപ്പുറം റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2026-27 വർഷത്തെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ July 31 വരെ ഈ ഗ്രാൻഡ് പോർട്ടലിൽ നൽകാമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. മരുത റോഡ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിന് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. MBBS മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 25-50 മധ്യേ. TCMC ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും ബയോഡേറ്റയും സഹിതം June 26 രാവിലെ 11 മുമ്പ് എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലാ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം. MBBS റേഡിയോ ഡയഗ്നോസിസിൽ MD, DNB, DMRD യോഗ്യതയും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും ഉണ്ടാകണം. പ്രായപരിധി 2026 January 1 60 വയസ്സിന് താഴെയാകണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന, പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റിന്റെയും അസലും പകർപ്പും സഹിതം June 27 രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറിയിലേക്ക് ആവശ്യമായ റീഏജന്റുകൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. June 30 രാവിലെ 11 വരെ സമർപ്പിക്കാം. മൃഗസംരക്ഷണ വകുപ്പിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ Grade 2, പൗൾട്രി അസിസ്റ്റന്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എനുമറേറ്റർ കാറ്റഗറി നമ്പർ 535/2019 നിലവിൽ വന്ന റാങ്ക് നിയമനം പൂർത്തിയായതിനാൽ റദ്ദാക്കിയതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം കാറ്റഗറി നമ്പർ 203/2025 തസ്തികയിലേക്കുള്ള ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിലെ മുറികളുടെ വാതിലിന് സ്റ്റീൽ ആൽഡ്രോപ്പ് സെറ്റ് സപ്ലൈ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. June 24 വൈകിട്ട് 3 വരെ സമർപ്പിക്കാം. പാലക്കാട് ഒലവക്കോട് റെയിൽവേ മെമു ഷെഡിന്റെ എതിർവശത്തുള്ള റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷനെ June 5 ട്രെയിൻ തട്ടിയ നിലയിൽ കണ്ടെത്തി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ 94-97-98-71-47 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. Info@7 ഇതോടുകൂടി പൂർണ്ണമാകും. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ,
6: പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയല്ലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കൂട്ടുകൂടാ.
2: തന്നെ തന്നതും.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
2: ഇന്നത്തെ എഴുത്തോല നമുക്കൊരു ചെറിയ കഥയിൽ സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാരും റെഡി അല്ലേ? ഒരു ദിവസം ഒരു വീട്ടില് ഒരു അച്ഛനും അദ്ദേഹത്തിന്റെ 8 വയസ്സുകാരി മകളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ചില ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. മോളാണെങ്കിൽ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് അവളുടേതായിട്ടുള്ള ഒരു ലോകത്തായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ച് അച്ഛനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്ന ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ദേഷ്യം വരാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹം അവളെ വഴക്ക് പറയാനൊന്നും നിന്നില്ല. പക്ഷേ കുറേ നേരത്തേക്ക് എങ്ങനെയെങ്കിലും മോളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഒരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. അദ്ദേഹം ഒരു പഴയ ബിസിനസ് മാഗസിൻ എടുത്തു. അതിൽ ഒരു വലിയ ലോക ഭൂപടം, അതായത് വേൾഡ് മാപ്പിന്റെ ഒരു വലിയ പിക്ചർ ഉണ്ടായിരുന്നു, അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ആ പേജ് കീറിയെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആ പേജിന് ഹി ടേൺ ഇറ്റ് ഇൻ ടു സ്മോളർ പീസസ്. എന്നിട്ട് മോളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ ഈ കഷ്ണങ്ങളെല്ലാം കൃത്യമായി ഒന്നിച്ച് ചേർത്ത് വെക്കൂ. അപ്പോൾ അങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് യു ക്യാൻ സീ ദ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞു. വലിയൊരു ലോക ഭൂപടം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പുതിയൊരു ഗെയിം കിട്ടിയ സന്തോഷത്തിൽ, ആഹാ അച്ഛൻ എനിക്കൊരു പുതിയ ഗെയിം തന്നല്ലോ എന്നൊരു സന്തോഷത്തിൽ അവള് നേരെ അത് വാങ്ങിയിട്ട് അവളുടെ ആ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് പോയിരുന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു, ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അച്ഛനും വലിയ ആശ്വാസമായി. കാരണം എന്തായാലും ഈ ഒരു വേൾഡ് മാപ്പ് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ് എങ്കിലും എടുക്കും. അപ്പോഴേക്കും ജോലിയെല്ലാം തീർത്ത് വെക്കാമല്ലോ എന്നാണ് ഈ അച്ഛൻ കരുതിയത്. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മോള് അച്ഛന്റെ തോളിൽ തട്ടി വിളിച്ചു. അച്ഛൻ, ഞാനത് മുഴുവൻ ശരിയാക്കി, ഐ ഹാവ് കംപ്ലീറ്റഡ് ദി ടാസ്ക് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാലും അതെങ്ങനെ സാധിച്ചു? എല്ലാ കഷ്ണങ്ങളും നീ കൃത്യമായി തന്നെയാണോ വെച്ചത്? അദ്ദേഹം വളരെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ മോള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ തന്നെ വേണമെങ്കിൽ വന്ന് നോക്ക്, ഞാൻ എല്ലാം കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും എങ്ങനെ സെറ്റാക്കി എന്ന് പിന്നെയും ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ 8 വയസ്സുകാരി കുട്ടി അച്ഛനെ ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അതിലൊരു സൂത്രമുണ്ട്. എന്താന്നോ, ഈ പേപ്പറിന്റെ പുറകില്, അതായത് ഈ വേൾഡ് മാപ്പിന്റെ ആ പേപ്പറിന്റെ പുറകിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ആ കാർട്ടൂൺ ചിത്രം മാത്രം നോക്കിയാണ് ഞാൻ ശരിയാക്കിയത്. അപ്പോൾ പിന്നെ ഇപ്പുറത്തെ പേജിലുള്ള ലോക ഭൂപടം തനിയെ ശരിയാകുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. എങ്ങനെയുണ്ട് ഈ ഒരു കഥ? ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, പക്ഷേ പാട്ട് കേട്ടതിന് ശേഷം. പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരച്ഛന്റെയും 8 വയസ്സുകാരി മോളുടെയും കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് എഴുത്തോല സ്റ്റാർട്ട് ചെയ്തത്. അച്ഛൻ ചിന്തിച്ചത് ആ ലോക ഭൂപടം കൂട്ടിയോജിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും എന്തായാലും അതിന് കുറെ സമയമെടുക്കുമെന്നാണ്. അദ്ദേഹം അതിനെ ഒരു വലിയ സങ്കീർണമായൊരു ടാസ്ക് ആയിട്ടാണ് കണ്ടത്. പക്ഷെ ആ കൊച്ചുകുട്ടി കണ്ടതോ അതിന് പിന്നിലെ എളുപ്പവഴി, എങ്ങനെയാ ഏറ്റവും ഫാസ്റ്റർ ആയിട്ടത് കംപ്ലീറ്റ് ചെയ്യാം, അതിന് പുറകിലുള്ള ഒരു എളുപ്പവഴിയിലൂടെയാണ് അവൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. നമ്മള് മുതിർന്ന ആളുകൾ കാണാതെ പോകുന്ന വളരെ ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ പലപ്പോഴും കുട്ടികൾ കണ്ടുപിടിക്കാറുണ്ട്. വലിയ ആളുകൾ പലപ്പോഴും കാര്യങ്ങളെ വളരെ കോംപ്ലക്സ് ആയിട്ടാണ് കാണാറുള്ളത് അല്ലെ. ഏത് ചെറിയ പ്രശ്നത്തെയും ചിന്തിച്ച് ഒരുപാട് വലുതാക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ അവിടെയാണ് നമ്മൾ ആ കൊച്ചുകുട്ടിയെ കണ്ടു പഠിക്കേണ്ടത്. മുതിർന്ന ആളുകൾ വലിയ പ്രശ്നമായി കാണുന്ന പല കാര്യങ്ങളും കുട്ടികൾ വളരെ എളുപ്പത്തിൽ, വളരെ ഈസിയസ്റ്റ് മെത്തേഡിൽ അവരതിന് സൊല്യൂഷൻസ് കണ്ടത്. അതുകൊണ്ട് ഇന്ന് മുതൽ ചില സമയങ്ങളെങ്കിലും നമ്മൾ ആ സങ്കീർണമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് എപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ വളരെ ലളിതമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കണം. ഒരു പക്ഷേ വലിയ വലിയ പ്രശ്നമാണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടുമുന്നിൽ തന്നെ ഉണ്ടാവും, ആ വേൾഡ് മാപ്പിന്റെ പിന്നിലെ കാർട്ടൂണ് പോലെ. ഇനി നമുക്കൊരു പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇന്നത്തെ എഴുത്തോല അവസാനിപ്പിക്കുന്നതിന് മുന്നേ, നമ്മുടെ ഷോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ, ഐ വോണ്ട് ടു ഷെയർ വൺ ബ്യൂട്ടിഫുൾ ലെസൺ ഫ്രം ദ സ്റ്റോറി. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദർ ഇസ് നെവർ എ സിംഗിൾ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലം. ഒരു പ്രശ്നത്തിന് ഒരൊറ്റ വഴി അല്ലെങ്കിൽ ഒരൊറ്റ പരിഹാരം മാത്രമല്ല ഉള്ളത്, എപ്പോഴും അതിനൊരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും, ഒരു മറുവശം ഉണ്ടാവും. ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അതൊരു വേൾഡ് മാപ്പായിരുന്നു, പക്ഷേ ആ കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കാർട്ടൂൺ പസിലായിരുന്നു, അല്ലെ? സീ ദി ഡിഫറൻസ്. ഒരേ പേപ്പർ, പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്. നമ്മളുടെ ലൈഫിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ചലഞ്ച് മുന്നിൽ വരുമ്പോൾ നമ്മൾ ഒരു ഒറ്റ ആംഗിളിൽ നിന്ന് മാത്രം അതിനെ നോക്കി ടെൻഷൻ അടിക്കും. ഓ ഗോഡ്, ഐ എം സ്റ്റക്ക്, അല്ലെ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. ബട്ട് ദാറ്റ്സ് എക്സാക്ട്ലി വെർ വി നീഡ് ടു പോസ്. ഒന്ന് മാറി നിന്ന് വേറൊരു ആംഗിളിൽ ആ പ്രോബ്ലത്തെ ഒന്ന് നോക്കി നോക്കണം. ആ ലിറ്റിൽ ഗേൾ ചെയ്ത പോലെ ആ പേപ്പർ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കിയാൽ മതി, ഉറപ്പായിട്ടും എളുപ്പമുള്ള വേറൊരു സൊല്യൂഷൻ അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. നമ്മൾ കാണുന്ന കണ്ണിലൂടെ മാത്രം, നമ്മൾ കാണുന്ന ആ ഒരു ആംഗിളിലൂടെ മാത്രം നോക്കുമ്പോഴാണ് പലപ്പോഴും കാര്യങ്ങൾ കോംപ്ലെക്സ് ആയിട്ട് മാറുന്നത്. സോ മൈ ഡിയർ ലിസണേഴ്സ്, വെനെവർ യു ഫീൽ സ്റ്റക്ക് ടുഡേ, റിമെമ്പർ ടു ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്. ഒരു പ്രോബ്ലവും അത്ര വലിയ സങ്കീർണമല്ല. ആ വേൾഡ് മാപ്പിന്റെ മറുവശത്ത് ആ ചെറിയ കാർട്ടൂൺ ചിത്രം ചിലപ്പോൾ നിങ്ങളെ നോക്കിച്ചിരിക്കുന്നുണ്ടാവും. സോ ചേഞ്ച് യുവർ വ്യൂ, സോൾവ് യുവർ പ്രോബ്ലംസ് ആൻഡ് മേക്ക് തിങ്സ് ഹാപ്പൻ. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും നേരം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1960.

യെസ്, അങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ദേ ആർ ജി ഹീറ ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. ചെറിയ മഴയൊക്കെ ഇങ്ങനെ വരണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഞാൻ ദേ നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷോ ദേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സമയം ദേ കൃത്യം 8 മണി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഴ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളതിനെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ അതിന്റെ കൂടെ നമുക്ക് വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ. ആ കുറെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് പല സ്ഥലങ്ങളിലും ഡെങ്കു ഉണ്ട്, പിന്നെ ഇതൊന്നും പോരാണ്ട് കുറച്ച് ശീകല്യമുണ്ട്. ഇതിൽ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നമ്മളൊക്കെ നിൽക്കുന്നുണ്ടാവുക. കാരണം നമ്മുടെ ബോഡിക്ക് വലിയ ഇമ്മ്യൂണിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഏത് വന്നാലും ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിരിക്കണ്ട. കാരണം എന്താന്ന് വെച്ചാൽ 6 ആഴ്ചത്തെ ഒരു കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും എന്നുള്ളത് ഓർമ്മിപ്പിക്കാനും കൂടിയാണ് ഇന്നത്തെ ആദ്യത്തെ ഞാൻ ഈ സംസാരം ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളും വൃത്തിയാക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ, വേറെ ആരെങ്കിലും വരും അതിന്? ആരും വരില്ല, നമ്മൾ തന്നെ വരണം. അപ്പോൾ കുറച്ചധികം പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. പിന്നെ ചെറിയ പനിയൊക്കെ വരുമ്പോൾ പലരും ഇങ്ങനെ വെറുതെ ഒന്ന് ഡോക്ടറെ ഒന്നും പോയി കാണാതെ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിക്കാതെ നിങ്ങളുടെ കൗണ്ട് കുറവുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് അറിയില്ല, നമ്മളുടെ ബോഡി ഇങ്ങനെ ക്ഷീണിച്ച് പോകുമ്പോഴായിരിക്കും നമ്മൾ നോക്കുക, അയ്യോ പനിയാണല്ലോ, വല്ല കൗണ്ട് കുറവുണ്ടോ എന്നൊക്കെ. അപ്പം എന്തായാലും ഡെങ്കു ഫീവർ ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. തന്നെ 6 ആഴ്ച നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് ചെറിയ സിംപ്റ്റംസ് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നും കൂടി ഈ ദിവസത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ജൂൺ മാസം ഇങ്ങനെ കഴിയണോ കഴിയണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഒരുപാട് നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ അഹല്യ FM ഉണ്ട്. ഞാൻ അതിൻ്റെ ഒപ്പം ഞാനും ഉണ്ട്, ആർജി ഹീറോ ഉണ്ട്. സോ ഇന്നത്തെ ദിവസം ആക്ച്വലി എൻ്റെ കയ്യിൽ കുറച്ച് വാക്കുകളുണ്ട്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ അല്ല, കുറച്ച് ഷോർട്ട് ഫോമുകൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ ഷോർട്ട് ഫോമുകളെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കാനുള്ളത് നിങ്ങളുടെ വിഷസ് ആണ് അല്ലേ. നമ്മുടെ മോർണിംഗ് വിഷസ്, നമ്മുടെ സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ടാവും എന്നറിയാം. അപ്പൊ വിളിക്കേണ്ട നമ്പർ അറിയാലോ, എന്നാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, എന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് വിഷസ് പറയാം. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ എന്റെ കുഞ്ഞു ചോദ്യങ്ങളും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അത് കുഞ്ഞു സാധനങ്ങളാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാ ദിവസവും മിക്ക ആൾക്കാരും ഇപ്പോൾ ATM ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്താണ് ATMന്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ATM എന്ന് എല്ലാവരും പറഞ്ഞേക്കാറുണ്ട്. പക്ഷെ എന്താണ് ATMന്റെ ഫുൾ ഫോം? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ എന്നുള്ളതാണ്. പക്ഷെ പലർക്കും അതറിയില്ല. അതുപോലെ നമ്മൾ പല സാധനങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ ഫുൾ ഫോം അറിയില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. എന്നാലും ഗസ് ചെയ്യാം, ഗെയിം പോലെ നിങ്ങൾക്ക് കളിക്കാനൊക്കെ റെഡിയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചുതരാൻ പോകുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും മഴ ഉണ്ടാവും, പല സ്ഥലങ്ങളിലും മഴ ഉണ്ടാവില്ല. എന്തൊക്കെയാണെങ്കിലും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഈ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. RJ ഹീരയാണ് നിങ്ങളുടെ കൂടെ അഹല്യ FM ഉള്ളത്. നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരൂ. വിളിക്കാൻ മറക്കണ്ട 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കൂടെ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
3: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
5: Ahalya wishes, your lovely wishes on Ahalya FM 90.4.
6: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചെറിയ ചെറിയ മഴയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല രോഗങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡെങ്കിപ്പനി, അതുപോലെ ഷിഗല്ല, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മളങ്ങ് മുന്നോട്ട് പോകാന്ന് വിചാരിക്കരുത്. അത്യാവശ്യം പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല ചൂടുള്ള വെള്ളം കുടിക്കാനൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് ഇതിന്റെ ഒപ്പം തന്നെ പാരലലി നടക്കുന്ന മറ്റൊരു സംഭവമാണല്ലേ ഓപ്പറേഷൻ തൂഫാൻ. പലരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ കുട്ടികളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗത്തിനെതിരെ അതിനെ കൃത്യമായിട്ട് മാപ്പ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക, അവരെ കൃത്യമായിട്ട് എത്തേണ്ട കൈകളിൽ എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ഇനീഷ്യേറ്റീവ് ആണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒപ്പം തന്നെ ഇപ്പം നടൻ നമ്മുടെ മധു, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയൊക്കെ അതിന്റെ വാരിയേഴ്സായിട്ട് അവർ എന്താ പറയുക ഈ ബാഡ്ജൊക്കെ സ്വീകരിച്ച് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പം ഇത്തരം ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ഇനീഷ്യേറ്റീവുകളായി മുന്നോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആവാനും, ഇപ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മളുടെ ഭാവി തലമുറയാണ് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്. സോ അവര് ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉള്ള ഒരു ചൈൽഡ്ഹുഡ് അവർക്ക് ഉണ്ടാവണം. നല്ലവണ്ണം പഠിക്കണം, നല്ലൊരു എന്താ പറയുക ഒരു ജോലിയിലെത്തണം. അതിപ്പോ ഏത് ജോലിയാണെങ്കിലും അത് ഭംഗിയായി ചെയ്യാൻ കഴിയണം എന്ന് പറയുന്നതൊക്കെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഇരിക്കുന്നത് അവിടെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഭംഗിയായി അവരെ വളർത്താൻ ശ്രമിക്കുമ്പോൾ ഇത്തരമുള്ള ചെറിയ ചെറിയ ലഹരികളൊക്കെ അവരെ ഇങ്ങനെ അവരെ എന്താ പറയുക ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ലൈഫിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ മെസ്സി ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, നമ്മൾ ഗോൾ അടിച്ച്

കുട്ടികളെ ആ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫും ഒരു ലഹരിയായിട്ട് മാറുന്നത് അല്ലെ. ജീവിതം തന്നെയാണ് ലഹരിയായിട്ട് മാറ്റേണ്ടത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെയുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവാം. കാരണം നമ്മളുടെ കുട്ടികൾ എവിടെയാണ് പോയി പെടുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികളോടും പറഞ്ഞു കൊടുക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്കൂളിൽ എവിടെയെങ്കിലും ആരെങ്കിലും സപ്ലൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ അധികാരികളെയും അറിയിക്കാനുള്ള ഒരു ചെറിയ ഇനീഷ്യേറ്റീവ് നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം അല്ലേ. അത് കുഴപ്പമില്ല, ആ ചേട്ടനല്ലേ അല്ലെങ്കിൽ ആ ചേച്ചിയല്ലേ നാളെയല്ലേ മറ്റന്നാളല്ലേ കുഴപ്പമില്ല എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവുകൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. നമുക്ക് ഒരു ലഹരികൾക്ക് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാം കൃത്യമായി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ തന്നെയാണ് നമുക്കും സന്തോഷമായിട്ട് ആസ് എ പാരന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്റെ ചേച്ചി എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ അനിയൻ എന്റെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഈ ഒരു ഇനീഷ്യേറ്റീവിന് തീർച്ചയായിട്ടും ഓപ്പറേഷൻ തൂഫാൻ ഒരു വലിയൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വിഷസ് അറിയിക്കാനുള്ള സമയമാണ്. 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ വിഷസ് അറിയിക്കാം. ആൻഡ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് നമുക്ക് കളർഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ അടുത്ത പാട്ട് വരുന്നത് യെസ് റൺവേ എന്ന സിനിമയിൽ നിന്നാണ്, നല്ലൊരു പാട്ട്, മിന്നാരപ്പൊന്നല്ലേ മിന്നാ മിന്നിത്തെന്നല്ലേ. അപ്പൊ ഈ പാട്ട് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹല്യ FM ൽ RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാം.
5: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ്എം ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിക്കുന്നത്. എന്റെ കൂടെ ഇപ്പൊ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഗുഡ് മോർണിംഗ്, ഞാൻ വിജയകുമാർ.
5: ഗുഡ് മോർണിംഗ് വിജയേട്ടാ, എന്തുണ്ട്, സുഖാണോ? മഴയുണ്ടോ അവിടെ?
6: മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
5: ആഹാ, അപ്പൊ നല്ല ചിൽ മോർണിംഗ് ആണല്ലേ. ഓക്കെ, അപ്പോ വിജയേട്ട, ഇന്ന് എന്റെ കയ്യില് ഒന്ന് രണ്ട് ഗെയിം ഉണ്ട്, ഞാൻ കളിപ്പിക്കാൻ റെഡിയാണ്. റെഡിയാണോ?
6: ഞാൻ കേട്ടായിരുന്നു.
5: ഒന്നുമില്ല, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്, അതിന്റെ ഫുൾ ഫോം എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, നമ്മള് ഇപ്പൊ ഫോണിലൊക്കെ അല്ലെങ്കിൽ പല കാര്യങ്ങളിലൊക്കെ പക്ഷയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മളോട് ഒരു ഫോണിൽ ഒരു പിന്ന് വരാറുണ്ട്, പിന്ന് വരാറുണ്ട് എന്ന് പറയാറ്, ഒരു പിൻ നമ്പർ ഇല്ലേ, പിൻ നമ്പർ, ഒരു 3-4 ഒക്കെ ഉള്ള ഒരു പിൻ നമ്പർ വരും. ഈ പിൻ എന്ന് പറയുന്നത് ആക്ച്വലി വേറൊരു സാധനത്തിന്റെ ഷോർട്ട് ഫോം ആണ്. പിന്നിന്റെ ഫുൾ ഫോം ആണ് അപ്പൊ എനിക്ക് അറിയേണ്ടത്.
6: അറിയില്ല.
5: ഓക്കെ, എന്നാ അടുത്ത ചോദിക്കട്ടെ. ഇടയ്ക്ക് എങ്ങനെ ഈ പിന്നൊക്കെ നമുക്ക് ഫോണിൽ SMS ആയിട്ട് വരാം. ഈ SMS ന്റെ ഫുൾ ഫോം എന്താ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്ക്. SMS മെസ്സേജ് എന്നൊക്കെ വരുമ്പോ ഏതായിരിക്കും?
6: MMS
5: കറക്റ്റ് കിട്ടണില്ല, കുഴപ്പമില്ല. ശരി, അപ്പൊ നമുക്ക് അടുത്ത കോളറ് കിട്ടുമോ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ ശരി, അപ്പൊ ഇന്ന് വിജയേട്ടൻ പറയുന്ന ആർക്കാണ് വിശ്വസം കൊടുക്കണ്ടേ?
6: എന്റെ മകൾക്ക് സാന്ദ്ര എൻ ബോബൻ.
5: എന്താണ് പേര്?
6: സാന്ദ്ര എൻ ബോബൻ.
5: സാന്ദ്ര എൻ മോഹൻ
6: ബോബൻ.
5: ബോബൻ, ഓക്കെ. അപ്പൊ സാന്ദ്രയുടെ ബർത്ത്ഡേ ആണോ എന്ന്?
6: അല്ല, അവര് ഞാൻ ഇപ്പൊ പോയിട്ടു, ഈ സ്ഥലത്താണ് അവര് പുതിയ വീട്ടിൽ താലി വെച്ചു.
5: ആഹാ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ സാന്ദ്രയ്ക്കാണ് സ്പെഷ്യൽ വിഷസ് എന്ന് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു വിശ്വസം ഞാൻ മോർണിംഗ് ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
6: ഓക്കെ
5: വിജയേട്ട, അപ്പൊ എന്തായാലും ഉത്തരം ഞാൻ പറഞ്ഞു തരാം, കേട്ടോണ്ടിരിക്കണം കേട്ടോ ഷോ.
6: തീർച്ചയായും.
5: ഓക്കെ, ബൈ ബൈ. യെസ്. അപ്പൊ എന്തായാലും വിജയകുമാറാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈസി ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ്, നമ്മൾ മിക്കപ്പോഴും എസ് എം എസ് വരുന്നു, പിന്നാണ് പിൻ നമ്പർ തരൂ എന്നൊക്കെ പറയാറുണ്ട്. ഈ എസ് എം എസ് എന്ന് പറയുന്നത് വേറൊരു സാധനത്തിന്റെ ഷോർട്ട് ഫോമാണ്, പിന്നെന്ന് പറയുന്നത് വേറൊരു സാധനത്തിന്റെ ഷോർട്ട് ഫോമാണ്. അപ്പൊ ഇത് രണ്ടും എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ കറക്റ്റ് ആൻസേഴ്സ് അറിയാവുന്നവർ വേഗം വേഗം വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, പലർക്കും അറിയായിരിക്കും. ഇന്ന് ഒളിമ്പിക് ഡേ ആണ് ആക്ച്വലി. അപ്പൊ ഒളിമ്പിക് ഡേനെ പറ്റി എന്നോട് സംസാരിക്കേണ്ടെന്നാണ് പറയുന്നത്, കാരണം ഇത് അടുത്ത കോള് വന്നിട്ടുണ്ട് നമുക്ക്. ഹലോ, ഇതാരാണ്?
7: ഞാൻ മോഹനൻ, കുന്നത്തൂർമേട്.
5: മോഹനൻ ചേട്ടാ, സുഖാണോ?
7: സുഖാണ്, സുഖാണ്.
5: ഓക്കെ, അപ്പൊ ഇന്നവിടെ മഴയുണ്ടോ?
7: മഴ രാവിലെ പെയ്തു.
5: ഓക്കെ, ഇന്ന് എന്താണ് ഒരു വിഷമം മോഹനൻ ചേട്ടന്?
7: ഇല്ല, വിഷമമൊന്നുമില്ല, കുളിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പേ
5: കുളിക്കാൻ പോകുന്നതിന്റെ വിഷമാണപ്പോ?
7: അതിന് വിഷമല്ല, അതിനു മുമ്പേ ഒന്ന് വിളിച്ചിട്ട് പോവാന്ന്.
5: ഓക്കെ ഓക്കെ, സോ സ്വീറ്റ്. ശരി, അപ്പോ എന്റെ ചോദ്യം കേട്ടോ.
7: കേട്ടു കേട്ടു.
5: അപ്പോ നമ്മള്
7: ആദ്യം ഹീര പറഞ്ഞത് തന്നെ എനിക്കറിയായിരുന്നു.
5: ആണോ?
7: എനിക്കറിയാം.
5: ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അറിയാം. ശരി, അപ്പൊ പിന്നെന്താ? പിന്നെ
7: പിന്നെ എനിക്ക് അറിയില്ല കേട്ടോ.
5: പിന്നെ അറിയില്ല. എസ് എം എസ് അറിയോ?
7: എസ് എം എസ് അറിയാം. ഷോർട്ട് മെയിൽ സർവീസ്.
5: ഷോർട്ട് മെയിൽ അല്ല, ഷോർട്ട് മെസ്സേജ് സർവീസ്.
7: മെസ്സേജ് സർവീസ്,
5: കറക്റ്റ് കറക്റ്റ്. എന്നാലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരെണ്ണം കറക്റ്റ് ആക്കിണ്ടാ. പിന്നെ പിന്നെ ആരാ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം കേട്ടോ.
7: പിന്നെ
5: ഒന്നുകൂടി ഗസ് ചെയ്യുന്നുണ്ടോ?
7: പിന്നെന്ന് പറയുന്നത്
5: നമുക്ക് സ്വന്തമായിട്ട് കിട്ടണ ഒരു സാധനം അല്ലേ? പേഴ്സണലി നമ്മളെ എന്തിനാ ഈ പിന്നെ തരണേ? നമ്മളെ
7: ഇൻഫർമേഷൻ നമ്പർ എന്നതാണ്.
5: ഏതാണ്ട് അടുത്തേക്ക് വന്നു, പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് കേട്ടോ. ശരി, അപ്പൊ എന്തായാലും ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
7: ട്രൈ
5: ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും പിന്നെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, എസ് എം എസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് മെസ്സേജ് സർവീസ്,
7: ഓട്ടോമേറ്റഡ്
5: ടെല്ലർ മെഷീൻ. കറക്റ്റ്.
7: പെട്ടതൊക്കെ അറിയാം.
5: നല്ല കാര്യം, നല്ല കാര്യം.
7: ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് ചോദിക്കുമ്പം ഒരു തപ്പല്ല,
5: കുഴപ്പമില്ല. പിന്നെ ആർക്കാ നമുക്ക് വിശ്വസം കൊടുക്കണ്ടേ?
7: ഇന്ന് വിശ്വസം ഹീയർക്ക് തന്നെ ആയിക്കോട്ടെ. പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും
5: ഓക്കെ. താങ്ക് യു ചേട്ടാ. അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ ചേട്ടാ, ബായ്. അപ്പൊ എന്തായാലും മോഹനൻ ചേട്ടൻ നന്നായിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, കറക്റ്റ് ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് ഗസ് ചെയ്തിട്ടുണ്ട്. അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ആരാധ്യോ? ആരാധ്യക്കുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഫിഫ്ത് സ്റ്റാൻഡേർഡ്. അച്ചോടാ, അപ്പൊ ഇന്ന് സ്കൂളിൽ പോണില്ലേ? മഴയുണ്ടോ അവിടെ?
8: ഇല്ല, മോർണിംഗ് മഴക്കാറുണ്ടായിരുന്നു.
5: ഓക്കെ, പിന്നെ എന്താ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്? ദോശയും ചമ്മന്തിയും. എന്ത് ചമ്മന്തിയാ? ഓണിയൻ ചമ്മന്തി. ആഹാ, ഇഷ്ടാണോ? എന്നിട്ട് എത്ര ദോശ കഴിച്ചു? 2. വെരി ഗുഡ്. അപ്പൊ ഗുഡ് ഗേൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ച ഗെയിം ഒക്കെ കേട്ടോ? ഇല്ലല്ലേ. ടി വി ഇല്ലേ? ടി വി. ആ ടി വിയുടെ ശരിക്കുള്ള പേരെന്താ?
8: ടെലിവിഷൻ.
5: വെരി ഗുഡ്. ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ടി വിയുടെ ഫുൾ ഫോം ആണ് ടെലിവിഷൻ. കറക്റ്റ് ആണ് കേട്ടോ. എസിയോ? എസി. എസി ഉണ്ടോ വീട്ടില്? എസി ഉണ്ടോ? അപ്പൊ എസി എന്ന് പറഞ്ഞ വേറൊരു സാധനത്തിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പൊ എന്താണ് എസി? എ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, സി എന്ന് പറഞ്ഞ വേറെ സാധനം ഉണ്ട്. എസി എന്തിനാ കൂളാക്കണേ? റൂമിൽ എന്താ ഉള്ളേ? റൂമിൽ എന്താ ഉള്ളേ? റൂമില്, നമ്മുടെ റൂമിൽ എല്ലാ റൂമിലും ഒരു സാധനം ഉണ്ടല്ലോ. അല്ലടാ, എയർ ഉണ്ടാവില്ലേ? എയർ. അപ്പൊ എയറിനെ കൂളാക്കുന്ന സാധനമാണ്. അപ്പൊ
8: എയർ കൂളർ.
5: എയർ കൂളർ എന്നും പറയാം, എയർ കണ്ടീഷണർ എന്നും പറയാം. ഓക്കെ. അപ്പൊ എയർ കണ്ടീഷണർ ആണ് എ സി. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ചോദിക്കട്ടെ. നമ്മുടെ വീട്ടില് ഇപ്പൊ നമ്മള് എന്താ പറയാ, എപ്പോഴെങ്കിലൊക്കെ പുതിയ പുതിയ ആൾക്കാരോ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരൊക്കെ പറയും, നമ്മളൊരു VIP വരുന്നുണ്ട്, VIP വരുന്നുണ്ട് എന്ന് പറയും ഇല്ലേ? വെരി ഗുഡ്, അടിപൊളി. അപ്പൊ ആരാധ്യ ഭയങ്കര മിടുക്കിയാണല്ലോ. ഇനി ചോദിക്കണോ? ഒരെണ്ണം കൂടെ ചോദിക്കട്ടെ. BP എന്താ?
8: BP
5: നമ്മുടെ വീട്ടിലൊക്കെ പറയും ഷുഗർ ഉണ്ട്, BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് എന്നൊക്കെ പറയും. ബ്ലഡ്. സത്യം പറ ഇതാരാ പറഞ്ഞേ? ഓക്കെ, ബിപി, ബ്ലഡ് പ്രഷർ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ ആരാധ്യ, അപ്പൊ ഇന്ന് ആരൊക്കെ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ? അഹല്യ
8: വിശ്വസ്തരും.
5: എന്ത് കോമ്പറ്റീഷനാ?
8: ഇംഗ്ലീഷ് റെസ്റ്റേഷൻ ആൻഡ് ഹിന്ദി റെസ്റ്റേഷൻ.
5: വാ, എന്നിട്ട് എല്ലാം പഠിച്ചോ നന്നായിട്ട്? ഓക്കെ, അപ്പൊ ഇനി പ്രൈസ് ഒക്കെ അടിച്ചെങ്കിൽ എന്നോട് വന്ന് പറയണം കേട്ടോ നാളെ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ ആരാധ്യ. ഓക്കെ മോളെ, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും ആരാധ്യ നന്നായിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഒരുവിധ എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ദേ നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്, ആൻഡ് അതിനുശേഷം നമുക്ക് ഇനി ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ വിളിക്കാം 8281509000. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാക്കുകളായിരിക്കും, പക്ഷെ അതിനൊക്കെ ഒരു ഫുൾ ഫോം ഉണ്ട്, അതാണ് നമ്മൾ ദേ ഇന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഗസ് ചെയ്യാണ്, ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല, പക്ഷെ കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ വിശ്വസ് അറിയിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് വരുന്നത് യെസ് പ്രായം തമ്മിൽ മോഹം നൽകി എന്ന പാട്ടാണ്. അപ്പൊ നല്ലൊരു പവർഫുൾ പാട്ടൊക്കെ കേട്ട് നിറം എന്ന സിനിമയിലുള്ള പാട്ട് കേട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ അഹല്യ FM-ൽ. ദിസ് ഇസ് RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

യുജിക്കുശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500120037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
4: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒളിമ്പിക്സിനെ പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. ആക്ച്വലി ഒളിമ്പിക് ഡേ ആണ് ഇന്ന്. ഇന്ന് നമ്മള് June 23rd ആണ് ഒളിമ്പിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഡേന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്തരം ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് ഒരുപാട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യൂണിറ്റി ആഘോഷിക്കുന്നു. നമ്മൾ മൂവ് ചെയ്യണം ഗെയിംസിന്റെയും അല്ലെങ്കിൽ സ്പോർട്സിന്റെയൊക്കെ ലൈഫിലെ ഇമ്പോർട്ടൻസ് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആൻഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒളിമ്പിക്സിന്റെ സൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ റിങ്ങുകൾ കാണാൻ പറ്റും അല്ലെ. പല പല കളേഴ്സിലുള്ള റിങ് കാണാൻ പറ്റും. അതായത് ബ്ലൂ കളറിൽ, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ, റെഡ് കളറിലൊക്കെ ഒരുപാട് റിങ്ങുകളുണ്ട്. അപ്പൊ ഈ റിങ്ങുകളൊക്കെ എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ രാജ്യത്തിന് ഐ മീൻ ഓരോ കോണ്ടിനൻസിനെയാണ് ഇത് കാണിക്കുന്നത്. ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ, യൂറോപ്പ്, ഓഷ്യാനിയ, ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ഒളിമ്പിക്സിലെ ഈ കുറെ ചക്രങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ വട്ടങ്ങൾ, എന്താ പറയാ ഇതിനെ, കുറെ സർക്കിളുകൾ. ഓക്കെ, എന്തായാലും ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഞാൻ ആദ്വിക.
4: ആദ്വിക, ആദ്വിക എത്രാം ക്ലാസ്സിലാ പഠിക്കണേ?
5: 3rd standard.
4: 3rd class ലായിട്ടുള്ളൂ. അപ്പൊ ഇന്ന് സ്കൂളിൽ പോണില്ലേ? ഓട്ടോ വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഗെയിം കളിക്കാൻ റെഡിയാണോ? ആണോ? ഗെയിമിൽ കറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ? അയ്യോടാ, അപ്പൊ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? AI എന്ന്
5: കേട്ടിട്ടുണ്ടോ?
4: സത്യം പറ ഇത് ആരാ പറഞ്ഞേ? ഓൾറെഡി അറിയാം. ആണല്ലേ, ഓക്കേ, അപ്പൊ മിടുക്കിയാണല്ലോ. ഓക്കെ, അടുത്ത ചോദിക്കട്ടെ. ഇപ്പൊ ഏതാ ചോദിക്കുക? എളുപ്പമുള്ളൊക്കെ വേണ്ടേ കുട്ടിയെ? ഞാൻ വിചാരിച്ചു വലിയ വലിയ ആൾക്കാരൊക്കെ എന്നെ വിളിക്കാന്ന്. ഓക്കെ, FM അറിയോ? FM നമ്മൾ ഇപ്പൊ ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ FM അല്ലേ. ആ, ഈ FM-ന്റെ FM എന്താ അറിയില്ല? അയ്യോ, ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ആക്ച്വലി അറിയോ,
5: ചെറുതായിട്ട്
4: ടഫ് ഉള്ളു അല്ലേ. ശരി, ഞാൻ പറഞ്ഞു തരട്ടെ. ഫ്രീക്വൻസി മോഡുലേഷൻ ആണ് ട്ടോ. അയ്യോ, ടഫാണല്ലേ. ആ, എന്നാ കുഴപ്പമില്ല, വേറെ ഏതാ ചോദിക്കുക? DOB. ഡേറ്റ് ഓഫ് ബർത്ത്. ആ, കറക്റ്റ് ആൻസർ. ഇതാരാ പറഞ്ഞേ? ഓക്കെ ചക്കരെ, കുറച്ച് ടഫാട്ടോ കൊച്ചേന്ന്. അതായത് 3rd standard ൽ പഠിക്കുന്നേ, അപ്പൊ 3rd standard ൽ ഇത്രയൊക്കെ അറിഞ്ഞാ മതി ട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് സ്കൂളിൽ പോകുമ്പോ എപ്പഴ എത്ര മണിക്കാ സ്കൂളിൽ പോവാ?
5: 8:50.
4: അപ്പൊ ഇനിയൊരു 8 മിനിറ്റും കൂടി ഉണ്ട് അല്ലേ. ആ ശരി, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചേ? ആഹാ, ഇന്ന് ദോശ ആണോ കഴിച്ചേ? ദോശയുടെ കൂടെ ചട്നി ആണോ സാമ്പാർ ആണോ എന്തായിരുന്നു? പൊടി. അമ്മ ഉണ്ടാക്കി തന്ന പൊടിയാ? ഓക്കെ, അപ്പൊ എത്ര ദോശ കഴിച്ചു? 2. വെരി ഗുഡ്. അപ്പൊ ഇനി ലഞ്ചൊക്കെ കൊണ്ടുവരാൻ റെഡിയാക്കിയോ? വെരി ഗുഡ്. അപ്പൊ നല്ല ദിവസം ആവട്ടെ കേട്ടെന്ന്. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
5: എനിക്ക് നല്ല കിട്ടി.
4: എന്താ കിട്ടിയേ?
5: പ്രൈസ് കിട്ടി.
4: ആണോ?
5: ട്രോഫി.
4: അടിപൊളി, കൺഗ്രാറ്റ്സ് കേട്ടോ.
5: താങ്ക് യു.
4: അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ. ഇന്നും നല്ല കൊറേ കപ്പൊക്കെ അടിക്കട്ടെ. ഓക്കെ ഓക്കെ ചക്കരി, ബൈ. യെസ്. അപ്പൊ എന്തായാലും ഇന്ന് കൊച്ചു കുട്ടികളാണ് നമ്മളെ വിളിക്കുന്നത് അല്ലേ, അതായത് ഗെയിമിൽ പങ്കെടുക്കാൻ അവർക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഒളിമ്പിക് ഡേനെ പറ്റിയായിരുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ അതില് സർക്കിൾസിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ, യൂറോപ്പ്, ഓഷ്യാനിയ, ഇത്തരം കോണ്ടിനെന്റുകളെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കോണ്ടിനെന്റ്സിന്റെ ഒക്കെ ഒരു യൂണിറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ ആൾക്കാർ മൂവ് ചെയ്യിപ്പിക്കണം, സോളിഡാരിറ്റി, കണക്ഷൻ, അതുപോലെ തന്നെ എല്ലാ ഈ ലോകം മൊത്തം ഒരു സ്ഥലത്തേക്ക് അവരുടെ കണ്ണുകൾ ഉറ്റുനോക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന ഒളിമ്പിക് ഡേ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ അതിലേക്ക് കൂടുതൽ കൊണ്ടുവരണം എന്നാണ് എന്റെ ഒരു വലിയ റിക്വസ്റ്റ്. ഇപ്പൊ നമ്മുടെ കൂടെ കോളർ ഉണ്ട്. ഹലോ ഹലോ, ഇതാരാ?
6: ഹലോ
4: ഹലോ, കേൾക്കുന്നുണ്ടോ?
6: കേൾക്കുന്നുണ്ട്.
4: ആരാണിത്?
6: ഞാൻ ആര്യ ഉണ്ണിയാണ്.
4: ആര്യ, ആര്യ എവിടുന്നാ വിളിക്കണേ?
6: അപ്പുപള്ളി ചെക്ക് പോസ്റ്റിന്റെ അവിടുന്ന്.
4: ആ, നല്ല ബഹളം ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഗെയിം കളിക്കാൻ റെഡിയാണോ?
6: ഗെയിം ആ ട്രൈ ചെയ്ത് നോക്കാം ചേച്ചി.
4: ഓക്കെ ശരി, അപ്പൊ ഈസി ആയിട്ടുള്ള ഒരു സാധനം ചോദിക്കാം. OTP.
6: OTP ആ, വൺ ടൈം.
4: ആ, വൺ ടൈം. അയ്യോ, ആരൊക്കെ അവിടെ ചിരിക്കുന്നുണ്ടോ? ആ, വൺ ടൈം. ആരാ?
6: വൺ ടൈം പാസ്വേഡ്.
4: കറക്റ്റ് ആൻസർ ആണ് കേട്ടോ.
6: താങ്ക് യു.
4: ആരാ അവിടെ നിന്ന് ചിരിക്കുന്നേ? വേറെ ആരുമില്ല. ഓക്കെ, ഒന്നും കൂടെ ചോദിക്കട്ടെ. എൽ ഇ ഡി
6: ലൈറ്റ്, ട്രാൻസ് ലൈറ്റ് എമിഷൻ.
4: ആ, പോരട്ടെ. ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് കേട്ടോ.
6: ഓക്കെ,
4: എന്നാൽ ഓൾമോസ്റ്റ് ഗസ് ചെയ്തു. ഒരെണ്ണം കൂടെ ചോദിക്കാം. GPS.
6: ഗ്ലോബൽ പൊസിഷൻ. ഗ്ലോബൽ സിൻഡ്രം.
4: സിൻഡ്രം അല്ല, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. സിൻഡ്രം ആക്ച്വലി നമ്മൾ അസുഖങ്ങൾ പറയുമ്പോഴല്ലേ പറയാ സിൻഡ്രം. യാ യാ യാ. എന്നാലും നന്നായി കളിച്ചു കേട്ടോ.
6: ഓക്കെ,
4: അപ്പൊ ഇന്ന് ആർക്കാണ് നമ്മള് വിശ്വസ് കൊടുക്കുന്ന ആര്യ?
6: ഇന്ന് വിശ്വസ് എന്റെ ചേച്ചിക്കും ചേട്ടനും ഉണ്ണിക്കും.
4: ഓക്കെ, അവരുടെ പേരെന്താ?
6: ഏട്ടന്റെ പേര് അശ്വിൻ, ചേച്ചിന്റെ പേര് സാന്ദ്ര, ഉണ്ണിയുടെ പേര് സരോജ്.
4: ഓക്കെ, അപ്പൊ മൂന്ന് പേർക്കും വേണ്ടിട്ട് നമുക്ക് എന്തായാലും സ്പെഷ്യൽ ആയിട്ട് പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ.
6: ഓക്കെ.
4: ആര്യ വർക്ക് ചെയ്യാണോ?
6: അല്ലല്ല, ഞാൻ പഠിക്കുവാണ്.
4: ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
6: ഓക്കെ ചേച്ചി, താങ്ക് യു.
4: ഓക്കെ ആര്യ, ബൈ. യെസ്, അപ്പൊ ആര്യ നന്നായിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുറച്ച് ടഫായിട്ടുള്ളതാണെങ്കിലും നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ബാക്ക് ടു ദ ടോപ്പിക്, നമ്മൾ ഒളിമ്പിക്സിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടില് നല്ല സ്പോർട്സ് താരങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ പെൺകുട്ടി ആയതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പെൺകുട്ടി ആയതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആൺകുട്ടി ആയതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല, നീ നല്ല ജോലി വാങ്ങിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താതെ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള റിക്വസ്റ്റ് ാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് ഒരു കോളറും കൂടി ഉണ്ട് നമുക്ക്. ഹലോ, ഇതാരാണ്?
7: അജീഷ് പൊൻപർമാണ്, എറണാകുളത്ത് നിന്നും.
4: അജീഷേ, സുഖാണോ?
7: ആ, സുഖമാണ്. ഡ്യൂട്ടി വന്നേ ഉള്ളൂ.
4: നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ, അപ്പൊ റെസ്റ്റ് മോഡാണ് വീണ്ടും.
7: അതെ അതെ.
4: ഓക്കെ, എറണാകുളത്ത് മഴ ഉണ്ടോ?
7: ഇപ്പൊ ഇല്ല.
4: ആണോ, ശരി. അപ്പൊ ഗെയിം കളിക്കാൻ റെഡിയാണോ?
7: ആ, റെഡിയാണ്.
4: ഓക്കെ, അപ്പൊ ഞാന് ഈസി ആയിട്ടുള്ളത് ചോദിക്കാം.
7: ICU.
4: ആ, നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന, അല്ലെങ്കിൽ അവിടെ ഇവിടെ ICU ആണെന്നൊക്കെ നമ്മൾ പറയും, അത്ര നല്ലൊരു വാക്കല്ല.
7: ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്.
4: ആ, കറക്റ്റ് കറക്റ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, കറക്റ്റ് ആണ്. അടുത്തത് ചോദിക്കട്ടെ.
7: ഇക്വേറ്റഡ്
4: മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താ ഞാൻ ചോദിക്കുക? ഇനി ഈസി ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എസ് മിസ് ചോദിച്ചു. ഇനി ഏതാ? എഫ് എം അറിയോ?
7: എഫ് എം ഇപ്പൊ പറഞ്ഞല്ലോ.
4: ആ പറഞ്ഞേ. എല്ലാരും എഫ് എം എഫ് എം അഹല്യ എഫ് എം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറയാം, പക്ഷെ എഫ് എം എന്താന്ന് ആർക്കും അറിയില്ല.
7: ഫ്രീക്വൻസി മോഡ്യൂൾ.
4: ഫ്രീക്വൻസി മോഡുലേഷൻ.
7: മോഡുലേഷൻ,
4: യാ. ഓക്കെ, കറക്റ്റ് ആണ്. ഡി എൻ എ.
7: ഡി എൻ എ അതറിയില്ല.
4: ഓക്കെ, ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് കേട്ടോ. അപ്പൊ പുതിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് പഠിച്ചില്ലേ.
7: അതെ അതെ.
4: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വാസം കൊടുക്കണ്ടേ?
7: വിശ്വാസം എല്ലാവർക്കും.
4: എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഓക്കെ അജീഷ്, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം അവിടെ നിന്ന് നന്നായി റെസ്റ്റ് ഒക്കെ എടുക്കുക കേട്ടോ. ഓക്കെ അജീഷ്, ബൈ ബൈ. അപ്പൊ എന്തായാലും അജീഷ് ആണ് നമ്മൾ വിളിച്ചത്. അജീഷ് നന്നായിട്ട് തന്നെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈസിയാണ്, നമ്മൾ ഡെയിലി നമ്മൾ കേൾക്കുന്ന വാക്കുകളായിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളായിരിക്കും, പക്ഷെ അത് എന്താന്ന് ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല അല്ലെ. ഷോർട്ട് ഫോം അല്ലേ വിളിക്കാനൊക്കെ. നമ്മളിങ്ങനെ പേരുകളൊക്കെ ഷോർട്ട് ആക്കുന്ന പോലെ ഇതുപോലെ പല കാര്യങ്ങളും ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തായാലും ദേ അടുത്ത പാട്ടിനുള്ള സമയമാണ്. 8 മണി കഴിഞ്ഞ് 48 മിനിറ്റും കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല പാട്ടുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് രാജാ റാണി എന്ന സിനിമയിൽ നിന്നൊരു തമിഴ് സോങ് ആണ്. സോ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജ് ആയ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, അങ്ങനെ സമയം 9 മണിയാവാൻ പോവാണ്. കേട്ടോണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. ആൻഡ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ശബ്ദം ദിസ് ഇസ് ആർ ജി ഹീര. അപ്പൊ എന്തായാലും ആർ പോ ഇറോ എന്ന് പറയാറായില്ലേ, ഓണം വന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളി August 22 എന്നുള്ളതാണ് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ യോഗത്തിൽ അങ്ങനെ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഒരു വള്ളം കളി കാണാൻ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സാധനം തന്നെയാണ് അല്ലെ. അവിടെ പോവാ, വള്ളം കളി ഉണ്ട്, സദ്യ ഉണ്ടാവും, അവിടെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ആചാരങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. അപ്പൊ എന്തായാലും പോകാൻ ചാൻസ് കിട്ടുന്നവരൊക്കെ പോകണം എന്നുള്ളതാണ് അല്ലെ. ആലപ്പുഴ വെറുതെ ഒന്ന് പോയിട്ടൊന്ന് ഒന്നൊന്ന് വള്ളംകളി കണ്ടിട്ട് തിരിച്ചു വരണം എന്നുള്ളത് അല്ലെ. ആൻഡ് ഇതുപോലെ തന്നെ നമ്മുടെ റോട്ടിലും കുഴികളും ഒക്കെ ആയിട്ട് നല്ലോണം വെള്ളമുണ്ട്. അപ്പൊ അതുകൊണ്ട് റോഡിൽ പോകുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഇന്ന് ഗെയിമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയി. നല്ല ആൾക്കാർ, എനിക്ക് തോന്നുന്നു കുട്ടികളാണ് കൂടുതലും വിളിച്ചത്. അപ്പൊ അവർക്കൊക്കെ ഒരു ഗെയിം കളിച്ചു, അല്ലെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെ ചോദിച്ചതിനൊക്കെ ആൻസർ പറഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ സ്കൂളിൽ പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് നമ്മളിത് ഇന്നത്തെ ഷോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഉണ്ട്, അതൊക്കെ വായിക്കണം. പക്ഷെ പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വരും. എന്തായാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. 9 മണിയാവാൻ പോവാണ്. അപ്പൊ പുറത്തിറങ്ങുന്നവര്, ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ, മഴയൊക്കെ ഇങ്ങനെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ സ്പീഡ് കുറച്ചിട്ട് വളരെ സേഫ് ആയിട്ട് തന്നെ വണ്ടി ഓടിക്കാം. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്ന, ഒരു 6 ആഴ്ച നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡ്രൈ ഡേ എല്ലാ ദിവസവും ആചരിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം അത്യാവശ്യം നല്ല പകർച്ചവ്യാധികളും വൈറൽ ഫീവേഴ്സൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിളപ്പിച്ച വെള്ളം കുടിക്കാനും നിങ്ങളുടെ ഭക്ഷണം കുറച്ച് തൈര്, അതുപോലെ തന്നെ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. അങ്ങനെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നമ്മൾ എന്തായാലും ലീഡ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും പാട്ട് ദേ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്പാനിഷ് മസാല എന്ന സിനിമയിൽ നിന്നാണ് നല്ലൊരു പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കൂടെ RJ ഹീറോ ഓണാഹലി FM. സ്റ്റേ ട്യൂൺഡ്.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: Your lovely wishes on Ahalya FM 90.4.
5: യെസ്, അങ്ങനെ കേട്ട് കേട്ട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്നത് ജി ഹീറയാണ് ഓൺ അഹല്യ എഫ് എം. സമയം അങ്ങനെ 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ എന്തായാലും നമുക്ക് മെസ്സേജ് അയച്ച ആൾക്കാരെ നമ്മൾ അങ്ങനെ വിട്ടുകളയില്ലല്ലോ. സുപ്രഭാതം, ശുഭദിനം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മലയുടെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. കൃഷ്ണ അനിലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ സുപ്രഭാതം, നല്ലൊരു ദിവസം, നല്ലൊരു മോർണിംഗ് അങ്ങോട്ടും വിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്ത മെസ്സേജ് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. സ്റ്റിക്കേഴ്സ് നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റത്തില്ല, മാക്സിമം നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ മെസ്സേജസ് അയക്കാൻ നോക്കണേ. ഹായ് സുപ്രഭാതം, ഒന്ന് കാണാൻ സമയമില്ല, ഒന്ന് മിണ്ടാൻ സമയമില്ല, ഒന്ന് വിളിക്കാനോ വിളി കേൾക്കാനോ സമയമില്ല. പക്ഷെ ഒടുവിൽ സമയം കിട്ടി ചെല്ലുമ്പോൾ കേൾക്കാൻ കൊതിച്ച ആളുടെ, ഒന്ന് മിണ്ടാൻ കൊതിച്ച ആളുടെ സമയവും കഴിഞ്ഞിരിക്കുന്നു. ആഗ്രഹങ്ങളൊന്നും നാളേക്കായി മാറ്റിവെക്കരുത്. നമ്മൾ കരയുന്നത് പോലെ സമയം എന്നും, നമ്മൾ കരുതുന്നത് പോലെ സമയം എന്നും കാത്തിരിക്കില്ല. ഇന്ന് വിശേഷ ദിനങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു, സമീറ. കരുവാരക്കുണ്ട്. ഓക്കെ സമീറ, അപ്പം എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യാന്നുള്ളത്. അടുത്തത് അഷ്റഫാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇഷ്ടം, സ്നേഹം, അംഗീകാരം, സ്ഥാനം, ഇതൊന്നും അടിച്ചേൽപ്പിക്കേണ്ടതോ പിടിച്ചെടുക്കേണ്ടതോ അല്ല, അറിഞ്ഞു നൽകണം, മനസ്സറിഞ്ഞ് സ്വീകരിക്കണം, അപ്പോഴേ അതിന് വിലയുള്ളൂ. ശുഭദിനം നേരുന്നു എല്ലാ കൂട്ടുകാർക്കും. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. യെസ്, എല്ലാ സാധനങ്ങളും അറിഞ്ഞു കൊടുക്കുക. കിട്ടുന്നതൊന്നും നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കരുതെന്നാണ് പറയുന്നത്. കറക്റ്റ്. അപ്പൊ എന്തായാലും അഷ്റഫിനും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദ് ആണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യം നേടുന്നതുവരെ കഠിനമായി പ്രയത്നിക്കുക, ഒരിക്കലും മടുത്തു പോകരുത്. നാം ചെയ്യുന്നത് ശരിയാണെന്ന തോന്നൽ നമ്മിലുള്ള കാലത്തോളം നമ്മെ പരാജയപ്പെടുത്താൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നുണ്ട്. ശുഭദിനാശംസകളോടെ പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ഓക്കെ, അപ്പം എന്തായാലും മുഹമ്മദ് ഏട്ടനും നല്ലൊരു ദിവസം നമ്മൾ വിഷ് ചെയ്യാണ് കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് എസ് ശിവനാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ ഞങ്ങളെ വിട്ടുപോയിട്ട് പോയി. ഞങ്ങൾ എല്ലാവർക്കും അതിൽ അതിയായ സങ്കടവും വിഷമവും ഉണ്ട്. വർഷങ്ങളായി അഹല്യയുടെയും പ്രിയപ്പെട്ട ആളായിരുന്നു ഹരിദാസേട്ടൻ. പക്ഷെ അദ്ദേഹം മരിച്ചിട്ട് ഒരു അനുശോചന വാക്കുപോലും പറയാത്തതിൽ വിഷമമുണ്ട്. പുതുനഗരത്തിൽ നിന്നും ശിവൻ. ഓക്കെ, എന്തായാലും ശിവൻ ചേട്ടാ, നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു വിഷമത്തിൽ പങ്കുചേരുന്നു. ആൻഡ് തീർച്ചയായിട്ടും ഒരാളുടെ വിയോഗം അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും സങ്കടമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടേതായിട്ടുള്ള ആദരാഞ്ജലികളൊക്കെ നമ്മൾ അർപ്പിക്കുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു ദിവസം ശിവൻചേട്ടനും വിഷ് ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് വിഷസ്, ഒരുപാട് പേരുടെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആയിരിക്കും ഇന്ന്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. 8 എന്നുള്ളതാണ് നമ്പർ. അപ്പൊ എന്തായാലും വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ. അടുത്ത പാട്ട് യെസ് കുംകി എന്ന പടത്തിൽ നിന്നാണ് പാട്ട് കേൾക്കാൻ പോകുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ വേഗം വേഗം നിങ്ങളുടെ മെസ്സേജസ് പോന്നോട്ടെ. ഇപ്പൊ അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമാണ് നിങ്ങളുടെ കൂടെ അഹല്യ FM. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: Ahalya wishes, your lovely wishes on Ahalya FM 90.4.
2: യെസ്, അങ്ങനെ സമയം തീയ 9:45 ആയി. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ അയച്ച മെസ്സേജ് അയക്കാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുക അല്ലേ? അപ്പൊ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് സുലയാണ്. ഐനിക്കോട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്, തീവ്രമായ തയ്യാറെപ്പ് എടുപ്പാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ താക്കോൽ. തയ്യാറെടുപ്പും നയിക്കാൻ ഒരാളും നിശ്ചിതമായ വ്യവസ്ഥകളും ഇല്ലാതെ ഒരു വിജയവും ഉണ്ടായിട്ടില്ല. വിജയത്തിന് പ്രത്യേക രഹസ്യങ്ങളൊന്നുമില്ല. തയ്യാറെടുപ്പ്, കഠിനാധ്വാനം, പരാജയത്തിൽ നിന്നുമുള്ള പാഠങ്ങൾ പഠിക്കൽ എന്നിവയുടെ ഫലമാണത്. ശുഭദിനം നേരുന്നു സുലൈ, ഐനിക്കോട്. യെസ്, തീർച്ചയായിട്ടും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടും കൃത്യമായിട്ട് ടൈം ടേബിൾ ഒക്കെ ഇട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്താണോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായൊരു ടൈം ടേബിൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഹെലോ അഹല്യ എഫ് എം, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. സോ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അമ്മ ബെൻസിക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മ, ബൈ റിയ, റിഥിയ, ഹസ്ബൻഡ് രമേഷ്, കുട്ടിപ്പാലം. യെസ്, അപ്പൊ എന്തായാലും ബിൻസി അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ദേ ബർത്ത്ഡേ വിഷസ് ഇവിടെ നിന്ന് സ്പെഷ്യൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ദിവസം ആവട്ടെ. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ചന്ദ്രൻ, കോയമ്പത്തൂരാണ്. നമസ്കാരം റേഡിയോ ജോക്കി ഹീര, ടുഡേ ടോപ്പിക് വെരി യൂസ്ഫുൾ. താങ്ക് യു ഫോട്ടോഗ്രാഫർ ചന്ദ്രൻ, കോയമ്പത്തൂർ. താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും ചന്ദ്രൻ ചേട്ടന് നല്ലൊരു ദിവസം വിഷയുന്നു. നമ്മളിങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ചോദിച്ചേ ഉള്ളൂ, പലർക്കും അത് അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഇൻഫർമേഷൻസ് തരാനുള്ളൊരു ശ്രമമായിരുന്നു കേട്ടോ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഹീര, ഗെയിം നല്ല രസമുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും ടീമിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ, ബൈ ശാന്തി, സുമേഷ്, എലപ്പുള്ളി. താങ്ക് യു ശാന്തി ചേച്ചി. അപ്പൊ നമ്മള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതെല്ലാവരും കൃത്യമായിട്ട് ആൻസർ ചെയ്തു, അല്ലെങ്കിൽ അറിയാത്തതൊക്കെ നിങ്ങളുടെ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത മെസ്സേജ് കവിതയാണ് അയച്ചിട്ടുള്ളത്, ഹീര ഇന്നത്തെ ഗെയിം പൊളി, അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. സോ താങ്ക് യു. ശുഭദിനം, പാട്ടുകളും പൊളി, എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാകട്ടെ. യെസ്, അപ്പൊ കവിത ചേച്ചിക്കും നല്ലൊരു കിടുക്കാച്ചി ദിവസമാകട്ടെ എന്ന് ഇവിടെ നിന്ന് പറയാണ് കേട്ടോ. അടുത്ത മെസ്സേജ്, ഹായ് അഹല്യ എഫ് എം, ഹീര എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എസ് പി ബി ഇളയരാജ തമിഴ് ഹിറ്റ് സോങ്സുകൾ കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും ചേട്ടാ. ചന്ദ്രൻ എരിമയൂർ എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നല്ല നല്ല പാട്ടുകൾ ഇനിയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അടുത്ത മെസ്സേജ് ഷീബ ദിനേഷ് ആണ്. ഹായ് ഹീരക്കുട്ടി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഷീബ ദിനേഷ്, ഷീബ ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ കവിതയുടെ ഒരു മെസ്സേജും കൂടെ ഉണ്ട്. കവിത ചേച്ചി പറയുന്നത്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. തീർച്ചയായിട്ടും എല്ലാവർക്കും നമുക്ക് നല്ലൊരു വിഷസ് നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ ഷോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. കാരണം ഇന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ചെറുതായിട്ട് ഗെയിംസ് ഒക്കെ കളിച്ചു. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ ATM അല്ലെങ്കിൽ പിന്ന്, OTP, FM അല്ലെങ്കിൽ AC, TV എന്നൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷെ നമുക്ക് അതിന്റെ ഫുൾ ഫോം അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ലൈഫിലേക്ക്, നമ്മുടെ ഡിക്ഷണറിയിലേക്ക് കുറച്ച് വാക്കുകൾ ഞാൻ ആഡ് ചെയ്ത് തന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് ഞാനൊരു ബൈ ബൈ പറയുമ്പോൾ നല്ലൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പാട്ട് മനസ്സിനക്കരെ എന്ന സിനിമയിൽ നിന്ന് നല്ലൊരു എനർജറ്റിക് സോങ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, പകർച്ചവ്യാധികൾ നമ്മൾ കരുതിയിരിക്കണം. പിന്നെ റോഡിലൊക്കെ അത്യാവശ്യം നല്ല കുണ്ടും കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് അതും നമ്മളൊന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. പിന്നെ കുട്ടികളെ സ്പെഷ്യലി നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ശീതള പാനീയങ്ങളൊക്കെ തൽക്കാലത്തേക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഡേ വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത് ആർജി ഹീരയാണ് ഫ്രം ആലി FM. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് മെസ്സേജസ് അയക്കൂ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഡേ കൂടെ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ പാട്ട് ദേ വരുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര. സ്റ്റേ ട്യൂൺ, ബൈ ബൈ, ടേക്ക് കെയർ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
4: Celluloid.
5: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, സെല്ലുലോയിഡിന്റെ ഇന്നത്തെ സിനിമ സ്പെഷ്യലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ദേ, ഇന്നത്തെ സിനിമ വിശേഷം പങ്കുവെക്കാനായിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല. ഇന്ന് നമ്മൾ ഏത് സിനിമയാണ് പറയാനായിട്ട് പോകുന്നേ എന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് 90s ഒക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ചിരിപ്പിക്കുകയും ഒപ്പം കരയിപ്പിക്കുകയും ചെയ്ത ഹോളിവുഡിലെ കാലത്തെയും ഒരു ക്യൂട്ട് ഫാമിലി എന്റർടൈനർ ചിത്രമായിട്ടുള്ള സ്റ്റുവേർട്ട് ലിറ്റിൽ. സ്റ്റുവേർട്ട് ലിറ്റിൽ എന്ന 1999 വമ്പൻ ഹിറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. E.B. വൈറ്റിന്റെ പ്രശസ്തമായ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റോബ് മിക്കോഫ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്. ഒരു തലമുറയുടെ മുഴുവൻ പ്രിയപ്പെട്ട സിനിമയാണ് സ്റ്റുവേർട്ട് ലിറ്റിൽ. അപ്പൊ നമുക്ക് ആ ഒരു സിനിമയുടെ കഥയിലേക്ക് കടന്നാലോ. ഈ ഒരു കഥ നടക്കുന്നത് ന്യൂയോർക്ക് നഗരത്തിലാണ്. അവിടെയുള്ള ലിറ്റിൽ ഫാമിലിയിലെ ദമ്പതിമാരായ എലിനറും ഫ്രെഡറിക്കും തങ്ങളുടെ ഒരേ ഒരു മകനായ ജോർജിന് ഒരു അനിയനെ കൂട്ടിനായി കൊണ്ടുവരാൻ വേണ്ടി ഒരു അനാഥാലയത്തിലേക്ക് പോകാണ്. അവൾ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും മനുഷ്യരെ പോലെ സംസാരിക്കുന്ന പക്ക മാന്യനായ ടൈയൊക്കെ കെട്ടിയ ഒരു കുഞ്ഞ് വെളുത്ത എലിയെയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവൻ നമ്മുടെ സ്റ്റുവേർട്ട് ലിറ്റിൽ. യെസ്, ഈ ഒരു സ്റ്റുവേർട്ട് ലിറ്റിലിന് വോയിസ് കൊടുത്തിരിക്കുന്നതേ ഇതിഹാസ നടൻ മൈക്കിൾ ജെ ഫോക്സ് ആണ്. അങ്ങനെ അവനെ അവർ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. എന്നാൽ വീട്ടിലെത്തിയ സ്റ്റുവേർട്ടിനെ വരവേൽക്കുന്നത് 2 വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ. ഒന്ന്, തനിക്ക് ഒരു മനുഷ്യനായ അനിയനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ജോർജിന് ഒരു എലിയെ അനിയനായി സ്വീകരിക്കാനായിട്ട് കട്ടമടിയായിരുന്നു. അവൻ സ്റ്റുവേർട്ടിനോട് മിണ്ടാൻ പോലും ആദ്യം കൂട്ടാക്കുന്നില്ല. രണ്ടാമത്, ആ വീട്ടിലെ വലിയ ഒരു പട്ടുപൂച്ചയാണ്, നല്ല ഒരുപാട് പൂടയൊക്കെ ഉള്ള വലിയൊരു പൂച്ച, സ്നോബൽ. ഒരു എലി തന്റെ യജമാനനായി വീട്ടിൽ കയറി ഭരിക്കുന്നത് ആ പൂച്ചയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്ന ഒരു പരിപാടിയായിരുന്നില്ല. അങ്ങനെ സ്റ്റുവേർട്ട് പുറത്തിറങ്ങുന്ന സമയം നോക്കി അവനെ അപ്പാടെ വിഴുങ്ങാൻ വേണ്ടി സ്നോബൽ പ്ലാൻ ചെയ്യാണ്. തുടക്കത്തിൽ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്റ്റുവേർട്ട് എങ്ങനെയാണ് ജോർജിന്റെ മനസ്സ് മാറ്റുന്നത്, ആ വീട്ടിലെ ഒരു യഥാർത്ഥ കുടുംബാംഗമായിട്ട് അവൻ എങ്ങനെ മാറുന്നു, അത് കേൾക്കാൻ ദി ഒട്ടും വൈകണ്ട. അതാവുന്ന ആ ഒരു ബ്രേക്കിന് ശേഷം കഥ തുടരാം. സ്റ്റുഡിയോ വിദാഹ ലൈഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: Welcome back, Machamari. Celluloid Hollywood Classic Special. Like you, Veenam Swagadam. കൂടെ ഞാൻ ആയില്ല. അങ്ങനെ നമ്മൾ സ്റ്റുവേർട്ട് ലിറ്റിൽ സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാൻ പോവാനുണ്ടോ. തുടക്കത്തിൽ ജോർജ് തന്നെ അനിയനായി കൂട്ടാത്തതിൽ സ്റ്റുവേർട്ടിന് വലിയ വിഷമവും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയിരിക്കെ ജോർജ് സെൻട്രൽ പാർക്കിൽ നടക്കുന്ന ഒരു വലിയ മോഡൽ ബോട്ട് റേസിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി തന്റെ അച്ഛനൊപ്പം ചേർന്ന ഒരു അടിപൊളി റിമോട്ട് കൺട്രോൾ ബോട്ട് ഉണ്ടാക്കാണ്. സ്റ്റുവേർട്ടും അവരെ സഹായിക്കാൻ വേണ്ടി കൂടെ ചെല്ലുന്നുണ്ട്. എന്നാൽ റേസിംഗ് തുടങ്ങുന്ന കൃത്യസമയത്ത് ജോർജിന്റെ കയ്യിലിരുന്ന റിമോട്ട് കൺട്രോൾ ഉണ്ടല്ലോ താഴെ വീണ് കംപ്ലൈന്റ് ആയിട്ട് തകർന്നു പോവാണ്. ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബോട്ട് റേസിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ജോർജ് അങ്ങ് കരയാനായിട്ട് തുടങ്ങാണ്. ആ സമയം നോക്കി നമ്മുടെ സ്റ്റുവേർട്ട് ഒരു മാസ തീരുമാനം എടുക്കാണ്. അവൻ ആ ചെറിയ ബോട്ടിനുള്ളിലേക്ക് നേരിട്ട് കയറി അങ്ങിയിരിക്കാണ്. റിമോട്ട് ഇല്ലെങ്കിലും താൻ ആ ബോട്ട് നേരിട്ട് ഓടിച്ച് വിജയിപ്പിക്കാമെന്ന് അവൻ ജോർജിന് ഉറപ്പ് നൽകാണ്. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ആ തടാകത്തിൽ നടക്കുന്ന ആ ഒരു ബോട്ട് റേസ് ഉണ്ടല്ലോ, ആ ഒരു ബോട്ട് റേസ് വലിയ വലിയ പിള്ളേരുടെ വലിയ വലിയ ബോട്ടുകൾക്കിടയിലൂടെ നമ്മുടെ കുഞ്ഞു സ്റ്റുവേർട്ട് ആ റെഡ് ബോട്ട് മാസമായിട്ട് ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രംഗമുണ്ട്. നമ്മളത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഒടുവിൽ വില്ലൻ ബോട്ടിനെ ഇടിച്ച് തെറിപ്പിച്ച് സ്റ്റുവേർട്ട് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയാണ്. യെസ്, ആ ഒരൊറ്റ വിജയത്തോടെ ജോർജിന് സ്റ്റുവേർട്ടിനോടുള്ള സകല പിണക്കവും മാറാണ്. അവൻ സ്റ്റുവേർട്ടിനെ തന്റെ സ്വന്തം അനിയനായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ലിറ്റിൽ കുടുംബം അവന് സ്വന്തമായ ഒരു ചെറിയ റെഡ് കാറും ഒരു കൊച്ചു കിടക്കയും ഒക്കെ വാങ്ങി നൽകി വലിയ രീതിയിൽ അങ്ങ് ആഘോഷിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ട ആ വീട്ടിലെ പൂച്ചയായ സ്നോബലിന് കലിപ്പങ്ങ് കൂടാണ്. അവൻ തെരുവിലെ ചില ഗുണ്ടാ പൂച്ചകളുമായിട്ട് ചേർന്ന് സ്റ്റുവേർട്ടിന് ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മാരക കെണിയൊരുക്കാണ്. അതെന്താണ് കേൾക്കാം സ്ലൈഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. ചേർന്ന് സ്റ്റുവേർട്ടിന് ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മാരക കെണിയൊരുക്കാണ്. അതെന്താണ് കേൾക്കാം സ്ലൈഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. ചേർന്ന് സ്റ്റുവേർട്ടിന് ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മാരക കെണിയൊരുക്കാണ്. അതെന്താണ് കേൾക്കാം സ്ലൈഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. ചേർന്ന് സ്റ്റുവേർട്ടിന് ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മാരക കെണിയൊരുക്കാണ്. അതെന്താണ് കേൾക്കാം സ്ലൈഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: celluloid.
1: യെസ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സെല്ലുലോയിഡ് ആണ്. സെല്ലുലോയിഡ് ഇന്നത്തെ സിനിമ മാസ്റ്റർ വേർഡ് ലിറ്റിൽ. പ്രത്യേകിച്ച് എന്റെ കുട്ടി കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ആ സിനിമ അതിന്റെ ഏറ്റവും ഇമോഷണലും ത്രില്ലിംഗ് ആയ ആ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. സ്നോബൽ തന്റെ സുഹൃത്തായ സ്മോക്കി എന്ന തെരുവ് പൂച്ചകളുടെ ലീഡറുടെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കാറാണ്. സ്മോക്കി ആണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ റെജിനാൾഡ് സ്റ്റൗട്ട് എന്നും കാമില എന്ന പേരുള്ള രണ്ട് ദരിദ്രരായ എലികളെ പണം കൊടുത്ത് ലിറ്റിൽ ഫാമിലിയിലേക്ക് അയക്കുകയാണ്. അവർ അവിടെ വന്ന് ലിറ്റിൽ ദമ്പതിമാരോട് കള്ളം പറയുകയാണ്, ഞങ്ങളാണ് സ്റ്റുവേർട്ടിന്റെ ഒറിജിനൽ അച്ഛനും അമ്മയും. പണ്ട് ദാരിദ്ര്യം കാരണം അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരിച്ചു വേണമെന്ന്. അങ്ങനെ തന്നെ യഥാർത്ഥ അച്ഛനമ്മമാരാണെന്ന് കരുതി പാവം സ്റ്റുവേർട്ട് എന്താണ് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് ലിറ്റിൽ കുടുംബത്തോട് യാത്ര പറഞ്ഞ് ആ കള്ളെലികളുടെ കൂടെ അങ്ങ് ഇറങ്ങി പോകുകയാണ് സുഹൃത്തുക്കളെ. ആ സമയത്ത് ജോർജിനും മാതാപിതാക്കൾക്കും അത് വലിയൊരു സങ്കടമായിട്ട് മാറുന്നുണ്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കള്ളയിലികൾക്ക് സ്റ്റുവേർട്ടിനോട് സ്നേഹം തോന്നുകയും തങ്ങൾ പൂച്ചകളുടെ നിർബന്ധം കൊണ്ടാണ് ഇത് ചെയ്തതെന്ന സത്യം അവർ സ്റ്റുവേർട്ടിനോട് തുറന്നു പറയുകയും ചെയ്യാണ്. അങ്ങനെ സത്യം മനസ്സിലാക്കിയ സ്റ്റുവേർട്ട് തന്റെ പ്രിയപ്പെട്ട ലിറ്റിൽ ഫാമിലിയിലേക്ക് തിരികെ ഓടാൻ നോക്കുമ്പോഴാണ് സ്മോക്കിയും അവന്റെ ഗുണ്ടാ പൂച്ചകളും സ്റ്റുവേർട്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ വലിയ പാർക്കിൽ വെച്ച് വളഞ്ഞ ആക്രമിക്കുകയാണ്. രാത്രിയിലെ ആ ഇരുട്ടിൽ മരങ്ങൾക്കിടയിലൂടെ വലിപ്പമുള്ള പൂച്ചകൾ നമ്മുടെ കുഞ്ഞു സ്റ്റുവേർട്ടിനെ വേട്ടയാടുന്ന രംഗമുണ്ടല്ലോ, ശരിക്കും നമുക്ക് സങ്കടം വരും ആ സീൻ കാണുന്ന സമയത്ത്. അവൻ അങ്ങനെ തന്നെ കുഞ്ഞ് റെഡ് കാറിലൊക്കെ ഇരുന്ന് പൂച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ അവൻ ആ വലിയ പാർക്കിന്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോവാണ്. ഈ മാരക കെണിയിൽ നിന്നും സ്റ്റുവേർട്ട് എങ്ങനെയായിരിക്കും രക്ഷപ്പെടുന്നേ? കേൾക്കാം സെല്ലുലോയിഡ് ലൈഫ് ഷോർട്ട് ബ്രേക്ക് സ്റ്റഡി 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: This is RJI here with you guys. അപ്പോൾ നമുക്ക് കഥയെ തുടരാണ്. കഥ അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്താൻ പോവാണ്. സ്റ്റുവർട്ട് ലിറ്റിൽ സിനിമയുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ ഒരു ഹൃദയം നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ആ പാർക്കിലെ ഒരു വലിയ മരത്തിന്റെ മുകളിൽ സ്റ്റുവർട്ട് ജീവനം കൊണ്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴുണ്ടല്ലോ, സ്മോക്കിയും കൂട്ടരും അവനെ താഴെയിട്ട് കൊല്ലാനായി നോക്കുകയാണ്. ഈ സമയം അവിടെ എത്തുന്ന സ്നോബൽ എന്ന പൂച്ചയുടെ മനസ്സിൽ വലിയൊരു മാറ്റം വരികയാണ്. ഇത്രയും നാൾ താൻ സ്റ്റുവർട്ടിനെ വെറുത്തിരുന്നുവെങ്കിലും അവൻ ലിറ്റിൽ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അവൻ തന്റെ കുടുംബാംഗമാണെന്നും സ്നോബൽ തിരിച്ചറിയാണ്. അങ്ങനെ ഗുണ്ടാ പൂച്ചകൾ സ്റ്റുവർട്ടിനെ ആക്രമിക്കാൻ വരുമ്പോൾ സ്നോബൽ തന്നെ ബ്രദറായിട്ടുള്ള സ്റ്റുവർട്ടിനെ രക്ഷയ്ക്കായിട്ട് മുന്നോട്ട് അങ്ങ് ചാടി വീഴുകയാണ്. അത് ശരിക്കും കണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന പ്രേക്ഷകന് വലിയൊരു സർപ്രൈസ് നൽകുന്ന ഒരു രംഗം കൂടിയാണ് കേട്ടോ. അങ്ങനെ സ്നോബലും സ്റ്റുവർട്ടും ഒന്നിച്ചു ചേർന്ന് ആ തെരുവ് പൂച്ചകളെ കബളിപ്പിച്ച് ആ വലിയ തടാകത്തിലേക്ക് തള്ളിയിടാണ്. അങ്ങനെ വില്ലൻ പൂച്ചയായ സ്മോക്കിയെ അവർ അവിടെ അടിച്ചോടിക്കുന്നതോടെയാണ് കളി ഒരു കട്ട മാസായിട്ട് മാറുന്നത്. അങ്ങനെ ഒടുവിൽ സ്നോബലും സ്റ്റുവർട്ടും കട്ട ഫ്രണ്ട്സായി മാറി തങ്ങളുടെ ലിറ്റിൽ ബംഗ്ലാവിലേക്ക് തിരികെ വരാണ്. സ്റ്റുവർട്ടിനെ വീണ്ടും ജീവനോടെ കണ്ട ജോർജും അച്ഛനും അമ്മയും അവനെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ടിങ്ങനെ കരയുന്ന ഒരു മനോഹരമായ രംഗത്തോടു കൂടിയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. 1999 പുറത്തിറങ്ങിയ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ വിഷ്വൽ എഫക്ട്സ് ആണ്. ഒരു യഥാർത്ഥ എലിയെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ CGI ചെയ്ത് ഹോളിവുഡിലെ വിഖ്യാത ഡയറക്ടറായിട്ടുള്ള M. Night Shyamalan കൂടി ചേർന്നാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിയത് എന്ന് പലർക്കും അറിയാത്തൊരു വലിയ അറിവാണ് കേട്ടോ. വെറും 100 മില്യൺ ബഡ്ജറ്റിൽ വന്ന് 300 മില്യണിലധികം ബോക്സ് ഓഫീസിൽ വാങ്ങിക്കൊട്ടിയിട്ടുള്ള ഈ ഒരു ചിത്രം ഇന്നും കുട്ടികളുടെയും മുതിർന്നവരുടെയും എക്കാലത്തെയും വലിയൊരു ഫേവറേറ്റ് ആണല്ലേ. അപ്പോൾ മച്ചാമാരെ, കുട്ടിക്കാലത്തെ ആ സുന്ദരമായ ഓർമ്മകളിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ വേണ്ടി ഇന്ന് തന്നെ സ്റ്റുവർട്ട് ലിറ്റിൽ ഒന്നുകൂടി എടുത്ത് കാണണം കേട്ടോ. അപ്പൊ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എന്നെ അറിയിക്കാനായിട്ട് മറക്കണ്ട. നമുക്ക് വീണ്ടും സെല്ലോയിഡുമായിട്ട് മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് കേൾക്കുന്നില്ല. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ RJ ആയില്യ. Stay in with Ahali from 90.4 KTK to Kutukudam.

കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹല്യന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹല്യന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹല്യന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹല്യന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹല്യന്റെ 25

ആമദ് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹ്ലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹ്ലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹ്ലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പൊ റോഡിൽ ആരാണ് ബോസ് എന്ന് ചോദിച്ചാലേ, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിക്കാരുടെ ഹോണടി കേട്ട് സമാധാനത്തോടെ പോവാനായിട്ട് പറ്റാത്ത ആളുകളുണ്ട് അല്ലേ. ഇപ്പൊ വണ്ടിയിലിരിക്കുന്ന ആളുകളാണെങ്കിൽ സമാധാനത്തോടെ റോഡിലേക്ക് വണ്ടി ഇറക്കാൻ നോക്കുമ്പോഴത്തേക്കുമാണ് കുറേയധികം കാൽനട യാത്രക്കാര് ഫുട്പാത്തിൽ അല്ലാതെ റോഡിന്റെ നടുക്കൂടെ സ്വന്തമാണ് റോഡ് എന്ന രീതിയിൽ നടന്നു പോകുന്നത്. അങ്ങനെ എന്താ പറയാ, ഓരോരുത്തർക്കും ഓരോരോ വശങ്ങളിൽ സംസാരിക്കാനുണ്ട്. പക്ഷേ സുപ്രീം കോർട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, റോഡിൽ യഥാർത്ഥ ബോസ് റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളാണ്, നടന്നു പോകുന്നവർക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. നടപ്പാതയിലൂടെ സമാധാനമായി നടക്കുക എന്നുള്ളതേ മൗലിക അവകാശമാണെന്നാണ് സുപ്രീം കോർട്ട് നടത്തിയിട്ടുള്ള പ്രഖ്യാപനം. അപ്പോൾ കോർട്ട് പറഞ്ഞ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സിമ്പിളായി പറഞ്ഞുതരാം, വണ്ടിയല്ല മനുഷ്യനാണ് മാസ് എന്നുള്ളതാണ്. റോഡിൽ വാഹനങ്ങളെക്കാൾ കൂടുതൽ സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടത് കാൽനട യാത്രക്കാർക്കാണ്. അതുകൊണ്ട് ഫുട്പാത്ത് നിർബന്ധമാണ്. റോഡുണ്ടെങ്കിൽ അവിടെ കൃത്യമായ നടപ്പാതയുണ്ടായിരിക്കണം.

നടത്തുന്നവരാണ് റോഡിൽ യഥാർത്ഥത്തിൽ ബോസ് എന്നാണ് ബോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോർട്ട്. അപ്പൊ ഇനി തൊട്ട് ഫുട്പാത്തിൽ വണ്ടി പാർക്ക് ചെയ്ത് വഴി മുടക്കുന്ന ആളുകളോട് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, ഈ ഒരു അവകാശം, അതായത് കാൽനട യാത്രക്കാർക്കുള്ള ഫുട്പാത്തിലൂടെ നടക്കേണ്ടത് മൗലിക അവകാശമാണെന്ന് അവകാശം ഉറപ്പാക്കാൻ പുതിയൊരു നിയമം കൊണ്ടുവരണമെന്നും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നെഞ്ചു വിരിച്ച് റോഡിലൂടെ നടക്കാമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് കൂടുതൽ ഉഷാറാകും. നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ആരെങ്കിലും നിയമലംഘനം നടത്തിക്കഴിഞ്ഞാൽ അത് വേഗത്തിൽ പരിഹരിക്കാനായിട്ടൊരു മുഴുവൻ സമയ സംവിധാനം, ഒരു റെഗുലേഷൻ അവിടെ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വമേധയാ ഒരു കേസ് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കേസിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, നടക്കാനുള്ള മൗലിക അവകാശവും ഫുട്പാത്തും. മാസല്ലേ സംഗതി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ട്രെയിനിൽ പോകുന്ന സമയത്ത് ജനറൽ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ മടിച്ച് ഓ ടി ടി ആർ അല്ലേ, വന്നു കഴിഞ്ഞാൽ അപ്പൊ കാണാം, ഒരു 250 രൂപ പിഴയല്ലേ, ഞാനങ്ങ് കൊടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ച് കട്ടക്കലിപ്പ് സീനിൽ സീറ്റിലിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, ദ റെയിൽവേയിൽ നിന്ന് നിങ്ങൾക്കൊരു 8 പണി വരുന്നുണ്ട്. ഇനി മുതലേ ഈ പറഞ്ഞ കളിയൊന്നും നടക്കൂല. അതായത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാനായിട്ട് പറ്റൂല. ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ റെയിൽവേ ഈടാക്കുന്ന മിനിമം പിഴയായിരുന്നു 250 രൂപ. അത് ഇരട്ടിയാക്കിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? വെറും 250 രൂപയായിരുന്ന മിനിമം പിഴ വരുന്ന ജൂലൈ മാസം മുതൽ, ജൂലൈ 1 മുതൽ കൃത്യം 500 രൂപയായിട്ട് മാറ്റിയിരിക്കുകയാണ്. ചുമ്മാതങ്ങ് കൂട്ടിയതൊന്നും അല്ല കേട്ടോ, ഈ കൊല്ലം പാസാക്കിയ ജൻ വിശ്വാസ് നിയമപ്രകാരമാണ് ഈ ഒരു തുക കൂട്ടിയിട്ടുള്ളത്. എന്നാൽ ഒരു ആശ്വാസ വാർത്ത എന്താണെന്ന് വെച്ചാൽ, പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 6 തടവോ അല്ലെങ്കിൽ ₹1000 പിഴയോ ആണ്. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, അത് പഴയ പോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പോക്കറ്റ് കീറാതിരിക്കാൻ വേണ്ടി വണ്ടി കയറുന്നതിന് മുൻപ് ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഒന്ന് നോക്കിക്കോളൂ, കൃത്യമായി ടിക്കറ്റ് എടുത്ത് മാസമായിട്ട് യാത്ര ചെയ്യണം, അതല്ലേ പവർ.

0: Kaleidoscope, information plus entertainment.
1: ചുണ്ടിലെരിയുന്ന ചുരുട്ടിന്റെ തീക്കരുത്തിന്റെ തീപ്പന്തമായി ഇടങ്കാൽ ഫുട്ബോളിനെ തീതുപ്പിയുണ്ടാക്കിയ നായക നിനക്ക് അഭിവാദ്യത്തിന്റെ പുകച്ചുരുളുകൾ എന്തൊക്കെയായി ഇവിടെ നടക്കുന്നത്? ഞാനിപ്പോ വായിച്ച സംഗതി ഉണ്ടല്ലോ, ദാ ഫ്ലെക്സിൽ വെച്ചിട്ടുള്ളതാണ്. ഏത്? ഫുട്ബോൾ തുടങ്ങിയപ്പോഴത്തേക്കും, ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോഴത്തേക്കും പല മേഖലകളില്, പല സ്ഥലങ്ങളില്, മുക്കിനും മൂലയിലും ഒക്കെ നമ്മൾ ഈ ഫ്ലെക്സ് ബോർഡുകൾ കാണുന്നുണ്ടല്ലോ. ഓരോ താരത്തിന്റെയും, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഫ്ലെക്സ്, മെസ്സിയുടെ ഫ്ലെക്സ്, അതേപോലെ നെയ്മറിന്റെ ഫ്ലെക്സ്, അങ്ങനെ ഒരുപാട് ഫ്ലെക്സുകൾ ഉയരുന്നില്ലേ. ഈ ഫ്ലെക്സുകളിൽ ഒന്നിൽ എഴുതിയിരിക്കുന്ന സംഭവമാണിത്, ചുണ്ടിലെരിയുന്ന ചുരുട്ടിന്റെ തീക്കരുത്തിന്റെ തീപ്പന്തമായി ഇടങ്കാലെന്ന്. എന്തുട്ട് ഇടങ്കാല്? ഇങ്ങനെയുള്ള ചിത്രങ്ങളും പാടില്ല, അതുപോലെ ആവേശം എത്ര കൂടിയാലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലേ. ഫുട്ബോൾ ആവേശം നമുക്കൊക്കെ വേണം, ഗെയിം വേണം, സ്പോർട്സ്മെൻ സ്പിരിറ്റ് വേണം. പക്ഷേ പൊതു ഇടങ്ങളിലും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന ഈ ഫ്ലെക്സുകളിലും ബാനറുകളിലും ഫുട്ബോൾ താരങ്ങള് ചുരുട്ടും സിഗരറ്റും വലിക്കുന്ന ചിത്രങ്ങള് വേഗം തന്നെ നീക്കം ചെയ്തേക്കണം. ഇങ്ങനെ നീക്കം ചെയ്യണമെന്നിപ്പം ഞാൻ മാത്രമല്ല പറയുന്നത്, പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഒരു നിർദ്ദേശം കൂടെ വന്നിട്ടുണ്ട്. ആവേശം കത്തിക്കോട്ടെ, പക്ഷേ പുക വലിക്കണ്ട. കർശനമായിട്ട് ഇതിങ്ങനെ പറയാനുള്ളൊരു റീസൺ കൂടെ ഉണ്ട്. ആ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ പറഞ്ഞുതരാനല്ലേ ഞാനിവിടെ ഉള്ളത് കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ക്രിമിനൽ കുറ്റമാണ് സുഹൃത്തുക്കളെ, ക്രിമിനൽ കുറ്റം. നമ്മൾ ഈ ഫ്ലെക്സ് അടിച്ച് വെക്കുമ്പോൾ ആവേശത്തിൽ പല കാര്യങ്ങളും മറന്നു പോവായിരിക്കും. പക്ഷേ നിയമം അതിൻ്റെ വഴിക്ക് വരും അല്ലേ. നമ്മൾ മറന്നുപോയാലും നിയമം മറക്കൂലല്ലോ. പുകയില നിയന്ത്രണ നിയമം 5-ാം വകുപ്പ് പ്രകാരം പൊതുവിടങ്ങളിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വലിയ ലംഘനമാണ്. 2 വർഷം വരെ തടവും കൂടെ 1,000 രൂപ പിഴയും കിട്ടാവുന്ന പണിയാണ് ഈ ചോദിച്ച് വാങ്ങി വലിയ അടി നീളത്തിൽ ഓരോ മുക്കിനും മൂലയിലും വെച്ചിരിക്കുന്നത്. ആവേശം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, ഒന്നുമില്ല, ഒരു ഗെയിമല്ലേ, അതിനെ അതിൻ്റെതായിട്ടുള്ള സ്പിരിറ്റിൽ നമുക്ക് കാണണമല്ലോ, അതൊക്കെ കാണാം. പക്ഷേ ആവേശം മൂത്ത് പ്രിയപ്പെട്ട ഫുട്ബോൾ താരങ്ങൾ ചുരുട്ട് വലിച്ച് പുകയുതുന്ന മാസ് ചിത്രങ്ങൾ എന്തിനാണ് വെക്കുന്നത്? പലയിടത്തും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉയർന്നു നിൽപ്പുണ്ട്. ഇത് കണ്ട് നമ്മുടെ പിള്ളേരും ഇതൊക്കെ അനുകരിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു പേടിയിൽ കൂടാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ കർശന നിർദ്ദേശമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ആവേശം നെഞ്ചിലുണ്ടായ പോരെ, ചുണ്ടിലെ പുക ചുരുളുകളാക്കി മാറ്റണോ? അതൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. വേണ്ടപ്പെട്ടവരും അധികൃതരും ഒക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ കണ്ട ഇടങ്ങളിലൊക്കെ ഈ ഫ്ലെക്സുകൾ ഉണ്ട്. അതൊക്കെ അവരുടെ ആവേശത്തിന്റെ ഭാഗമായിരിക്കാം, ഓരോ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിരിക്കാം, ലോകകപ്പ് അല്ലെങ്കിൽ ഫുട്ബോൾ എന്ന ആ ഒരു പന്തിനെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് ആവശ്യമാണോ എന്ന് ഒന്നിരുത്തി ചിന്തിക്കണം. ഈ പറഞ്ഞ രീതിയിലുള്ള ഫ്ലെക്സുകൾ എവിടെയെങ്കിലുമൊക്കെ ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള നിയമ നടപടി ഉടനടി ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പുകവലിയേക്കാൾ വേറൊരു അഡിക്ഷൻ ഇപ്പോൾ ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്നുണ്ട്. ആ അഡിക്ഷനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ നാട്ടില് റീൽസും ട്രെൻഡുകളും ആയിട്ട് കുട്ടികൾ ഇങ്ങനെ ഫോണിൽ തന്നെ ജീവിക്കുകയാണ് അല്ലേ. ദാ അങ്ങ് ഗൾഫിൽ നിന്നേ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അത് അവരങ്ങ് കട്ടിപ്പിച്ചിരിക്കുകയാണ്. UAE ഗവൺമെന്റ് ആണ് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പൂർണ്ണമായി വിലക്കിക്കൊണ്ട് ഒരു പുതിയ നിയമം ഇറക്കിയിട്ടുള്ളത്. അവർക്ക് സ്വന്തമായി ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, കുട്ടികൾ എന്തായാലും ഉപയോഗിക്കും. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിലേ മാതാപിതാക്കൾ വിചാരിച്ചാലും നടക്കില്ല കാര്യങ്ങൾ. എന്റെ മമ്മിയുടെ ഫോണല്ലേ എന്ന് ചോദിച്ചാലും രക്ഷയില്ല. രക്ഷിതാക്കളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ പോലും അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ നിയമം പറയുന്നത്. ഏതെങ്കിലും കുട്ടി ഒളിച്ച് ഇരുട്ടിൽ കയറി അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കമ്പനികൾ അത് അപ്പോൾ തന്നെ പൊക്കി ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ അവർക്കും ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി 15 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളോ, ഈ 15, 16, 17 വയസ്സുള്ള കുട്ടികളൊക്കെ അവർക്ക് അക്കൗണ്ട് ആകാമെങ്കിലും കടുത്ത നിയന്ത്രണങ്ങളുടെ പൂട്ടുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇത് കേട്ടിട്ട് ഭാഗ്യം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. കാരണം സംഗതി ഇവിടെയല്ലോ, അങ്ങ് UAE-യിലല്ലേ. നമ്മൾ കേരളത്തിലായത് എന്ത് ഭാഗ്യം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. എന്തായാലും ഈ പറഞ്ഞ പുകവലി ആയാലും സോഷ്യൽ മീഡിയ ആയാലും അതിരി കടന്നാൽ ആരോഗ്യം പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ നാട്ടിലെ ഈ കുട്ടികളുടെ ഫോൺ ഉപയോഗത്തിന് ഇതുപോലെ കർശനമായ നിയമം വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതോ ഈ നമ്മളിങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുട്ടികളാണെന്ന് പറഞ്ഞാലും കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അഹലി FM 90.4 ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ജസ്റ്റ് ഒന്ന് DM ചെയ്തേക്ക്, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. കാലിഡോസ്കോപ്പിന്റെ ടൈം അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം ഒരുപാട് ഇൻഫർമേഷൻസും കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. നമുക്ക് അടുത്ത ദിവസം സന്ധിക്കലാം.

എം പി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എം ബി എ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള അസമിലെ സോണിത്പൂർ ജില്ലയിലെ തേയ്സ്പൂർ എന്ന ചരിത്ര പ്രസിദ്ധമായ നഗരത്തിൽ നിന്നും ആഗോള വിപണി കീഴടക്കിയ ഒരു അത്ഭുത പഴം. സുന്ദരമായിട്ടുള്ള ചുവപ്പ് നിറവും അതീവ മധുരവും മികച്ച ഗുണമേന്മയും കൊണ്ട് ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ തനതായ ഭൂമിശാസ്ത്ര സൂചിക പദവി അഥവാ GI ടാഗ് സ്വന്തമാക്കിയ തേയ്സ്പൂർ ലിച്ചി. ആഗോളതലത്തിൽ വലിയ കയറ്റുമതി സാധ്യതകളുള്ള ഈ ഒരു വിശിഷ്ട പഴത്തിന്റെ പ്രത്യേകതകളും അതിന്റെ കൃഷിരീതികളും വിപണന സാധ്യതകളും എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ അറിയാം. നമസ്കാരം, അഹലിയ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് കൂടെയുണ്ട് ഞാൻ സുനൽ. തേയ്സ്പൂർ ലിച്ചി എന്ന പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അസമിലെ ബ്രഹ്മപുത്ര നദിയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന തേയ്സ്പൂർ എന്ന നഗരത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള ലിച്ചികൾ വിളയുന്നത്. ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് ലിച്ചി കൃഷി വ്യാപകമായി ഉണ്ടായിരുന്നു. തേയ്സ്പൂരിലെ സവിശേഷമായ കാലാവസ്ഥയും നദീതടങ്ങളിലെ മണ്ണും ഈ ലിച്ചികൾക്ക് നൽകുന്ന തനതായ രുചിയും മണവും മറ്റൊരിടത്തു നിന്നും ലഭിക്കുന്ന ലിച്ചികൾക്ക് അവകാശപ്പെടാനില്ലാത്തതാണ്. തേയ്സ്പൂർ ലിച്ചിയുടെ ഈ സവിശേഷമായ ഗുണങ്ങളും ലോക വിപണിയിലെ ഇതിന്റെ തനത് സ്വഭാവവും കണക്കിലെടുത്താണ് ഇതിന് കാർഷിക മേഖലയിലെ പരമോന്നത അംഗീകാരമായ ഭൂമിശാസ്ത്ര സൂചിക പദവി ലഭിക്കുന്നത്. ഈ പദവി ലഭിച്ചതോടുകൂടി വ്യാജന്മാർ വിപണി കൈയടക്കുന്നത് തടയാനും അന്താരാഷ്ട്ര വിപണിയിൽ തേയ്സ്പൂർ ലിച്ചി എന്ന പേരിൽ തന്നെ ബ്രാൻഡ് ചെയ്ത് ഉയർന്ന വിലയ്ക്ക് വിൽക്കാനും കർഷകർക്ക് വലിയ രീതിയിൽ സഹായകരമായി മാറിയിട്ടുണ്ട്. കേവലം ഒരു പ്രാദേശിക പഴം എന്നതിലുപരി ഇന്ന് അസമിന്റെ കാർഷിക സംസ്കാരത്തിന്റെ ഒരു അടയാളം കൂടിയാണ് ഈ ലിച്ചി. ഓരോ വർഷവും വിളവെടുപ്പ് സീസൺ എത്തുമ്പോൾ തേയ്സ്പൂരിലെ കൃഷിയിടങ്ങൾ മുഴുവൻ കടും ചുവപ്പ് നിറത്തിലുള്ള ലിച്ചിക്കൂട്ടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച വിനോദസഞ്ചാരികളെ പോലും ആകർഷിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി ഇത് മാറിയിരിക്കുന്നു. തേയ്സ്പൂർ ലിച്ചിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാം മനോഹരമായ പാഠവിശേഷം.

0: ഹരിത ഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
1: വിപണിയിൽ ലഭ്യമാകുന്ന മറ്റ് ലിച്ചികളിൽ നിന്നും തേസ്പൂർ ലിച്ചിയെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ആകർഷകമായ കടും ചുവപ്പ് നിറവും വലിയ വലുപ്പവുമാണ്. തൊലിപ്പുറം ചെറിയ മുള്ളുകൾ നിറഞ്ഞതാണെങ്കിലും ഉള്ളിലെ കാമ്പ് വളരെ മൃദുവും ആകർഷകവുമായ വെണ്ണ നിറത്തോടു കൂടിയുള്ളതാണ്. കടിച്ചാൽ ഉരുകുന്ന പാകത്തിലുള്ള ഈ കാമ്പിലാണ് ഇതിന്റെ യഥാർത്ഥ രുചി ഒളിഞ്ഞിരിക്കുന്നത്. രുചിയുടെ കാര്യത്തിൽ തേസ്പൂർ ലിച്ചി വളരെ മുന്നിലാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് ഇതിന് അതിരി കടന്ന മധുരമാണ് ഉള്ളത്. എങ്കിലും കഴിക്കുമ്പോൾ ഒട്ടും മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സുഗന്ധവും ഇതിനുണ്ട്. മറ്റ് ലിച്ചികളെ അപേക്ഷിച്ച് ഇതിനുള്ളിലെ വിത്തിന്റെ വലുപ്പം വളരെ കുറവായതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ കാമ്പ് കഴിക്കാനായിട്ട് സാധിക്കുമെന്നതും ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. പോഷക ഗുണങ്ങളുടെ കാര്യത്തിലും തേസ്പൂർ ലിച്ചി വളരെ സമ്പുഷ്ടമാണ്. ഇതിൽ വൻതോതിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, ആന്റി ഓക്സിഡന്റുകൾ, ഒപ്പം ധാരാളം ജലാംശവും അടങ്ങിയിരിക്കുന്നു. വേനൽക്കാലത്ത് ശരീരത്തിന് ഉന്മേഷം നൽകാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ പഴം കഴിക്കുന്നത് വളരെ ഉത്തമമാണ് എന്ന് ആരോഗ്യ വിദഗ്ധരെ സാക്ഷ്യപ്പെടുത്തുന്നു. തേസ്പൂർ ലിച്ചിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി തേസ്പൂർ ലിച്ചിയുടെ പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണെന്നറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തേസ്പൂർ ലിച്ചിയിൽ പ്രധാനമായിട്ടും മൂന്നോ നാലോ മികച്ച വിത്തനങ്ങളാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേറ്റവും ജനപ്രിയമായ ഒന്നാണ് ബോംബെ എന്നറിയപ്പെടുന്ന ഇനം. വളരെ വലിയ വലുപ്പമുള്ള പഴങ്ങളും ഉയർന്ന വിളവും തരുന്ന ഒന്നായതുകൊണ്ട് തന്നെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ വാണിജ്യ ലാഭം നൽകുന്ന വിത്തിനങ്ങളിൽ ഒന്നാണ് ഇത്. രണ്ടാമത്തെ പ്രധാന ഇനമാണ് പൂരാബി. പൂരാബി കടുത്ത ചുവപ്പ് നിറവും നീണ്ട ആകൃതിയുമുള്ള ഈ ഇനം വൈകി വിളവെടുക്കാനായിട്ട് പറ്റിയ ഒന്നാണ്. വിപണിയിൽ ലിച്ചിയുടെ ദൗർലഭ്യം അനുഭവപ്പെടുന്ന സമയത്ത് വിളവെടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ കർഷകർക്ക് ഇതിലൂടെ മികച്ച വലിയ വില നേടിയെടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. കൂടാതെ പിയാസി എന്ന മറ്റൊരു പ്രാദേശിക ഇനവും ഇവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇലാച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന സവിശേഷമായ ഒരിനം ലിച്ചിയും തേസ്പൂരിൽ വിളയുന്നുണ്ട്. ഇതിന്റെ പഴങ്ങൾക്ക് ഏലക്കായയുടെ നേരിയ സുഗന്ധമുള്ളതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. ഈ വിത്തനങ്ങളെല്ലാം തന്നെ തേസ്പൂരിലെ തനത് മണ്ണിൽ പരമ്പരാഗതമായ ജൈവ രീതികളിലൂടെയാണ് കർഷകർ വളർത്തിയെടുക്കുന്നത്. തേസ്പൂർ ലിച്ചിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വിള എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: തേസ്പൂർ ലിച്ചിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനൽ. ഈ തേസ്പൂർ ലിച്ചി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അസമിലെ സോണിത്പൂർ ജില്ലയിലുള്ള തേസ്പൂർ നഗരത്തിലും അതിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലുമാണ് ഇത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. തേസ്പൂരിലെ പോരുവ, ഗട്ടുവ, ബിന്ദുഗുരി, കോതുക്കുബാരി തുടങ്ങിയ പ്രദേശങ്ങളാണ് ലിച്ചി കൃഷിയുടെ പ്രധാന കേന്ദ്രങ്ങൾ. ഈ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കർഷക കുടുംബങ്ങളുടെ പ്രധാന ജീവനോപാധി കൂടിയാണ് ലിച്ചി കൃഷി. അസം കൂടാതെ ഇന്ത്യയിൽ ലിച്ചി കൃഷിക്ക് ഏറ്റവും പ്രശസ്തമായ മറ്റൊരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിലെ മുസാഫർപൂരിൽ വിളയുന്ന ഷാഹി ലിച്ചിയും GI ടാഗ് നേടിയ ഒന്നാണ്. ബീഹാറിന് പുറമെ പശ്ചിമബംഗാൾ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില പ്രത്യേക പോക്കറ്റുകളിലും ലിച്ചി വൻതോതിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ കർണാടകയിലെ കുടക് പ്രദേശങ്ങളിലും തമിഴ്നാട്ടിലെ നീലഗിരി, ചെങ്കോട്ട തുടങ്ങിയ തണുപ്പുള്ള മലയോര മേഖലകളിലും ലിച്ചി വിജയകരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിലും വയനാട്, ഇടുക്കി തുടങ്ങിയ തണുത്ത കാലാവസ്ഥയുള്ള ഹൈറേഞ്ച് മേഖലകളിൽ ചില കർഷകർ ലിച്ചി പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടുപിടിപ്പിച്ച് നല്ല വിളവ് കൊയ്യുന്നുണ്ട്. ഇനി ലിച്ചി കൃഷിക്ക് ആവശ്യമായ മണ്ണും കാലാവസ്ഥയും എങ്ങനെയാണെന്നറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ലിച്ചിക്കൃഷി വിജയകരമാകണമെങ്കിൽ വളരെ സവിശേഷമായ കാലാവസ്ഥ ആവശ്യമാണ്. കടുത്ത തണുപ്പുള്ള ശീതകാലവും കടുത്ത ചൂടില്ലാത്ത മിതമായ വേനൽക്കാലവുമുള്ള പ്രദേശങ്ങളാണ് ഇതിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. പൂവിടുന്ന സമയത്ത് നല്ല തണുപ്പും കായ്കൾ പഴുക്കുന്ന ഘട്ടത്തിൽ ഈർപ്പമുള്ള ചൂടുള്ള കാലാവസ്ഥയും ലഭിച്ചാൽ മാത്രമേ ലിച്ചിയിൽ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുകയുള്ളൂ. മണ്ണിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്രഹ്മപുത്ര നദി ഒഴുകിയെത്തിക്കുന്ന ജൈവാംശം നിറഞ്ഞ പശ്ചിമരാശി മണ്ണും ആഴമുള്ള നല്ല നീർവാർച്ചയുള്ള ലോം മണ്ണുമാണ് ലിച്ചി കൃഷിക്ക് ഏറ്റവും ഉത്തമം. കളിമണ്ണ് നിറഞ്ഞതോ അല്ലെങ്കിൽ വെള്ളം ഒട്ടും വാർന്നു പോകാത്തതോ ആയ സ്ഥലങ്ങളിൽ ലിച്ചി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ ചീഞ്ഞു പോവുകയും ചെടിയുടെ വളർച്ച പൂർണ്ണമായിട്ട് നിൽക്കുകയും ചെയ്യും. മണ്ണിന്റെ pH മൂല്യം 6.5 ഇടയിലായിരിക്കുന്നത് ചെടിയുടെ സുഗമമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കും. ലിച്ചിക്ക് ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം ആവശ്യമുള്ളതുകൊണ്ട് തേസ്പൂരിലെ നദീതടങ്ങളിലെ വായു ഇതിന്റെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് പ്രകൃതി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്നു. കടുത്ത കാറ്റടിക്കുന്ന പ്രദേശങ്ങൾ ലിച്ചി കൃഷിക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. തേസ്പൂർ ലിച്ചിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ശാസ്ത്രീയമായ നടീൽ രീതികളും പരിചരണവും എങ്ങനെയാണെന്ന് പറയാം. നല്ലൊരു പാട്ടുവിശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ലച്ചിക്കൃഷിയിൽ വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കുന്ന രീതി പൊതുവെ വിജയകരമാകാറില്ല. കാരണം വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന ചെടികൾ കായ്ക്കാനായിട്ട് 10 മുതൽ 12 വർഷം വരെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ എയർ ലെയറിംഗ് അഥവാ പതിവെക്കൽ രീതിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുണമേന്മയുള്ള ഗ്രാഫ്റ്റ് തൈകളാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇവ നട്ട് 4 മുതൽ 5 വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങും. തൈകൾ നടുന്നതിനായിട്ട് 3 അടി നീളവും വീതിയും ആഴവുമുള്ള കുഴികൾ എടുക്കണം. കുഴികൾ തമ്മിൽ കുറഞ്ഞത് 8 മുതൽ 10 മീറ്റർ വരെ കൃത്യമായ അകലം പാലിക്കേണ്ടതുണ്ട്. കുഴിയിലെ മേൽമണ്ണിലേക്ക് 20 കിലോ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒപ്പം വേപ്പും പിണ്ണാക്കും ചേർത്ത് കുഴി നിറച്ച ശേഷമാണ് തൈകൾ നടേണ്ടത്. ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള മഴക്കാലമാണ് തൈകൾ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം. ലിച്ചിച്ചെടിയുടെ ആദ്യകാല വളർച്ചയ്ക്ക് ക്രമമായിട്ടുള്ള നനയും കള നിയന്ത്രണവും വളരെ അത്യാവശ്യമാണ്. ചെടികൾ പൂവിടുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും കായ്കൾ പിടിക്കുന്ന ഘട്ടത്തിലും മണ്ണിലെ ഈർപ്പം ഉറപ്പാക്കണം. കായ്കൾ പഴുത്തു വരുമ്പോൾ വെയിൽ കടുത്ത് തൊലി പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഈ സമയങ്ങളിൽ കൃത്യമായ നന നൽകാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി തേസ്പൂർ ലിച്ചിയുടെ ആഗോള കയറ്റുമതി സാധ്യതകൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തേസ്പൂർ ലിച്ചിക്ക് ഇന്ന് ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിലും വൻ ഡിമാൻഡാണുള്ളത്. ഇതിന്റെ തനതായ GI ടാഗ് പദവി തന്നെയാണ് ആഗോള വിപണിയിൽ ഇതിനുള്ള ഏറ്റവും വലിയ പരസ്യവും മൂല്യവും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ UAE, സൗദി അറേബ്യ, ഖത്തർ എന്നിവിടങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളായ ലണ്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവിടങ്ങളിലേക്കും തേസ്പൂരിൽ നിന്നും ലിച്ചി വൻതോതിൽ കയറ്റി അയക്കുന്നുണ്ട്. കൂടാതെ അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ് തുടങ്ങിയ വികസിത രാജ്യങ്ങളിലേക്കും ഇതിന്റെ കയറ്റുമതി വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. ലിച്ചി വളരെ പെട്ടെന്ന് കേടാകുന്ന ഒരു പഴമായതുകൊണ്ട് തന്നെ അത്യാധുനിക എയർ കാർഗോ സംവിധാനങ്ങൾ വഴിയാണ് ഓർഗാനിക് പാക്കിംഗിൽ ഇവ വിദേശങ്ങളിലേക്ക് എത്തിക്കുന്നത്. വിദേശ വിപണിയിൽ ഇതിന് വളരെ ഉയർന്ന വിലയാണ് ഉപഭോക്താക്കൾ നൽകുന്നത്. ഭാരത സർക്കാരിന്റെ കീഴിലുള്ള അപ്പെട പോലുള്ള കാർഷിക കയറ്റുമതി വികസന അതോറിറ്റികൾ തേസ്പൂരിലെ കർഷകർക്ക് വിദേശ വിപണി കണ്ടെത്താനും മികച്ച പാക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാനും വലിയ രീതിയിലുള്ള സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. ഇത് കർഷകർക്ക് ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ നേരിട്ട് വിദേശ നാണ്യം നേടിയെടുക്കാനായിട്ട് വലിയൊരു അവസരമാണ് ഒരുക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് തേസ്പൂർ ലിച്ചിയെ കുറിച്ച് പറയുന്ന ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേവലം ഒരു പഴമായിട്ട് വിൽക്കുന്നതിന് പുറമേ ലിച്ചിയിൽ നിന്നും വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നത് വഴി കർഷകർക്ക് വരുമാനം ഇരട്ടിയാക്കാനായിട്ട് സാധിക്കും. ലിച്ചി ജ്യൂസ്, ലിച്ചി ജാം, ലിച്ചി സ്ക്വാഷ്, ഹെൽത്ത് ഡ്രിങ്കുകൾ എന്നിവയ്ക്ക് ഇന്ന് വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ട്. കൂടാതെ ചൈന പോലുള്ള വിദേശ രാജ്യങ്ങളിലെ പോലെ ലിച്ചി പഴങ്ങൾ പ്രത്യേക സാങ്കേതിക വിദ്യയിലൂടെ ഉണക്കി ഡ്രൈഡ് ലിച്ചിയാക്കി മാറ്റിയാൽ ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും ഓഫ് സീസണിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കാനും സാധിക്കും. ഐസ്ക്രീം കമ്പനികളും ചോക്ലേറ്റ് നിർമ്മാതാക്കളും ലിച്ചിയുടെ പൾപ്പ് വൻതോതിൽ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്നുമുണ്ട്. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെയും ശാസ്ത്രീയമായ വിപണന തന്ത്രങ്ങളോടെയും മുന്നോട്ടു പോയി കഴിഞ്ഞാൽ ലിച്ചി കൃഷിയിൽ ഒരു കർഷകന് ലക്ഷങ്ങളുടെ ലാഭമാണ് കൊയ്യാൻ സാധിക്കുക. നമ്മുടെ നാട്ടിലെ ഹൈറേഞ്ച് മേഖലകളിലുള്ള കർഷകർക്ക് കാപ്പി, തേയില തോട്ടങ്ങളിൽ ഒരു വരുമാന വർധനവിനായിട്ട് ഇടവേളയായി ലിച്ചി കൃഷി പരീക്ഷിക്കാവുന്നതാണ്. തനതായ രുചി കൊണ്ടും ഭൂമിശാസ്ത്ര സൂചിക പദവി കൊണ്ടും ഇന്ത്യയുടെ അഭിമാനമായി മാറിയ തേസ്പൂർ ലിച്ചി മികച്ചൊരു കൃഷിരീതിയിലൂടെ കർഷകർക്ക് എങ്ങനെ വലിയ സാമ്പത്തിക വിജയം സമ്മാനിക്കാമെന്നതിന്റെ നേർക്കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലെ കർഷകരും ഇത്തരം പുതിയ അത്യുൽപാദന ശേഷിയുള്ളതും വിപണി സാധ്യതകളുള്ളതുമായിട്ടുള്ള പഴവർഗ കൃഷികളിലേക്ക് കൂടി ശ്രദ്ധ തിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. തേസ്പൂർ ലിച്ചിയെക്കുറിച്ചാണ് ഇന്ന് ഹരിതഭൂമിയിലൂടെ പങ്കുവച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4.

ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്. യെസ്, ആ ഒരു ക്ലോക്കിലേക്ക് ഒന്ന് നോക്കിയേ, സമയം കൃത്യം 12 തന്നെയല്ലേ? അതെ, 12 മണി ആയിരിക്കുന്നു. കാരണം 12 മണി മുതലാണ് ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് ആരംഭിക്കാനായിട്ട് പോകുന്നേ അല്ലേ. 12 മണി ആയെന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ ഒരു കാര്യവും വേണ്ട. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട് എന്നൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാറില്ലേ, ആ സമയത്തേ 12 മണിയായി, ഇനിതേ ഇവിടെ മുതൽ പാട്ടാണ്. അതെ, പാട്ടുകൾ മാത്രമാണ്. 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം ദേ ഇനി നമ്മൾ നല്ല നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട് പോവാണ്. പിന്നല്ലാതെ അല്ലേ, ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇത് പോതുമേ എനക്ക്, ഇത് പോതുമേ, വേറെന്നെ വേണോ? അതെ, വേറൊന്നും വേണ്ട എന്നുള്ളതാണ്, നല്ല നല്ല പാട്ടുകൾ അങ്ങ് കേൾക്കാന്നുള്ളതാണ്. അപ്പോൾ ദേ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ അഹില്യ. ഈ വീക്കിലെ എന്റെ ആദ്യത്തെ ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചുകൂടി കളറാക്കിയിട്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് മുൻപോട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. ഇന്ന് മാത്രമല്ല ഗായ്സ്, ഇപ്പോഴും എന്റെ ആഗ്രഹം അത് തന്നെയാണ്. എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ജില്ലം ജില്ലം ജില്ലം ജില്ലം എന്ന് പറഞ്ഞ് പോകണമെന്നാണ് എന്റെ ഒരു ഇത്. ഏത്? അത്, അത് തന്നെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടും മനോഹരമാവുന്ന ഒരു പ്രതീക്ഷയിൽ നമുക്കങ്ങ് ആരംഭിക്കാം. അപ്പോൾ വേഗം വേഗം വേഗം ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജും അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ അങ്ങ് നോട്ട് ചെയ്തോളൂ. നമ്പർ ഇതാണ്: 8281509000 82 81 50 90 00. ഇതാണ് നമ്മളെ വിളിക്കേണ്ട, മെസ്സേജ് അയക്കേണ്ട ആ ഒരു നമ്പർ. നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഇനി അത് പോരെങ്കിൽ ഇന്ന പിടിച്ചോ ഇൻസ്റ്റാഗ്രാം ഐ ഡി അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇൻസ്റ്റയിലും നിങ്ങൾക്ക് പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. എത്ര എത്ര ഓപ്ഷൻസ് ആണല്ലേ ഗായ്സ്. ഇതിൽ കൂടുതൽ എന്ത് വേണം, ഏതൊക്കെ രീതിയിലാണെങ്കിലും ഞാനങ്ങ് പാട്ട് വെച്ചുതരും കേട്ടോ. അതാണ് എന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശമേ, അതാണ് നിങ്ങൾക്ക് നല്ല പാട്ട് അങ്ങ് വെച്ചു തരാം. നമ്മളും നിങ്ങളും എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ 2 മണിക്കൂർ സമയം മുൻപോട്ട് പോവുക. ആഹാ, എത്ര മനോഹരമായ ആചാരം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് കളറാക്കണം. നല്ല സൂപ്പർ ഡൂപ്പർ ചക്രപാട്ടുകളൊക്കെ നിങ്ങൾ ചോദിക്കും എന്നൊരു പ്രതീക്ഷയിൽ ഇന്നത്തെ എന്റെ ആദ്യത്തെ പാട്ട്, എന്റെ ഫേവറേറ്റ് സോങ് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിരിക്കുന്നു ഈ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് എനിക്ക് പെട്ടെന്ന് എന്തോ ഈ ഒരു സിനിമയിൽ ഒരു പാട്ട് കേൾക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നി. അപ്പൊ ഒരു ആഗ്രഹമല്ലേ, അതെ, നിങ്ങളോട് കൂടി ഷെയർ ചെയ്തുകൊണ്ട് അതങ്ങ് സാധിച്ചേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ ഇന്ന് എന്റെ ഫേവറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഗാനം നമുക്ക് അങ്ങ് കേട്ടുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം.

0: കാഴ്ചപ്പാട്. ഇവിടെ മൊത്തം കാറ്റ്. Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാർട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ ദേ സമയം എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാർട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ടില്ലേ, ഹയർ ഹയർ ഹയറപ്പ. യെസ്, ആ ഒരു വരി മാത്രമാണ് ഞാൻ ഇത്രയും സമയം ഇവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇനി വേറെ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കൗളർ എത്തിയിരിക്കുന്നു. ആരാണ് അത് നമുക്ക് നോക്കിയാലോ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
0: ആനന്ദൻ ചേട്ടനാണ്?
1: അതെ, ആനന്ദൻ തിലാനൂർ.
0: ഓക്കെ, ഞാൻ അത് സമ്മതിച്ചു തന്നിരിക്കുന്നു. അതെങ്ങനെയാണ്, നമുക്ക് നമ്മുടെ സ്ഥലത്തിനോടും കാര്യങ്ങളോടും വളരെ ഇഷ്ടമായിരിക്കും അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. നമ്മുടെ തിലാനൂരിൽ ഞാൻ ജനിച്ചു വളർന്ന സുന്ദരമായ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം.
0: അതെ അതെ, സമ്മതിച്ചിരിക്കുന്നു.
1: കാരണം എന്ന് പറഞ്ഞാല് പല പ്രാവശ്യവും എനിക്ക് വിദേശത്തും അവിടെയും ഇവിടെയും ഒക്കെ പോകേണ്ട ചാൻസ് കുട്ടിക്കാലത്തെ കിട്ടിയിട്ടും,
0: എന്നാലും എനിക്ക് നാടാണ് പ്രിയം. ഓക്കെ, അപ്പോ ആനന്ദൻ ചേട്ടാ പറയൂ, നീ ഏത് പാട്ട് വേണം?
1: എനിക്കൊരു മനോഹരമായ ഒരു പാട്ട് ഞാൻ ആവശ്യപ്പെടാൻ പോവുകയാണ്. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഒരു പാട്ടില്ലേ, വാർത്തിങ്കൽ, നല്ലൊരു പാട്ടല്ലേ? അത്
0: ഞാൻ വെച്ചു തരാം, അതായിരിക്കും നല്ലതല്ലേ?
1: അതെ, വാർത്തിങ്കൽ നല്ലൊരു പാട്ടാണ്.
0: നല്ല പാട്ടാണ്, നല്ല മനോഹരമായ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പാട്ട് വെക്കും.
1: അതെ, അതിനെ തന്നെ വേറൊരു പാട്ട്.
0: എന്തായാലും വെച്ചേരാം കേട്ടോ, വേഗം പറയൂ, പോരട്ടെ.
1: ഗോപിനാഥൻ ചേട്ടൻ, ബൈജു മട്ടന്നൂരി, സൈഫുദ്ദീൻ ചേട്ടൻ, ഈ മൂന്ന് ആൾക്കും.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് എത്തുന്നതാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു, തിലാനല്ലൂരിൽ നിന്ന്, അല്ല കണ്ണൂർ തിലാനല്ലൂരിൽ നിന്ന്, അങ്ങനെ വേണം പറയാൻ വേണ്ടിട്ടല്ലേ. ഓക്കെ, ഇനി വേ നമുക്ക് ഒരു പാട്ട് കൂടി വരുന്നുണ്ട്. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ആശാമോളാണ് ആലത്തൂരിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയും പാട്ടാണ് കേട്ടോ. മനസ്സിനക്കരെ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ആശാമോൾക്ക് വേണ്ടി ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഈ നല്ല മനോഹരമായ രണ്ട് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ തിരികെ എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കോളറിലേക്ക് പോവാം അല്ലേ, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ബഷീർക്കയാണ്
0: ആലത്തൂരിൽ നിന്ന്. ബഷീർക്ക സുഖായിരിക്കുന്നോ? കുഴപ്പമില്ലാതിരിക്കട്ടെ, സുഖായിരിക്കട്ടെ കേട്ടോ. ഓക്കെ, പറയൂ, ഇന്നത്തെ പാട്ട് ഏതാണ്?
1: പാട്ട് പളുങ്കിലി പാട്ട്, മാനത്തെ വെണ്ണീര. ആ പാട്ട് വെച്ചരണം.
0: പളുങ്കിലി പാട്ട് വെച്ചരാം കേട്ടോ. എന്താണ് പറഞ്ഞോ? എന്താണ് പ്രശ്നം?
1: നമ്മുടെ സ്വന്തം മാധവേട്ടൻ, ഷെർപ്പുക്ക കൊഴിഞ്ഞാൻ പറ, ഗുരുവായൂരപ്പൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണൂരുകാരൻ ആനന്ദേട്ടൻ, എല്ലാവർക്കും
0: വേണ്ടി വെക്കാം. ഓക്കെ ബഷീർക്ക, അത് തീർച്ചയായിട്ടും പാട്ട് വെച്ചരാം കേട്ടോ. അപ്പോൾ നമ്മളെ വിളിച്ചത് ആരായിരുന്നു? ആലത്തൂരിൽ നിന്ന് ബഷീർക്കയായിരുന്നു ചോദിച്ചിരിക്കുന്ന പാട്ട്. മമ്മൂക്കയുടെ പളുങ്ക് എന്ന സിനിമയിലെ പാട്ടാണ്. നല്ല രസമുള്ളൊരു മൂവിയാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമയാണ് കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് നോക്കുകയാണെങ്കിൽ, പ്രസാദ് ഏട്ടനാണ് പാലക്കാട് നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട്. തട്ടത്തിൻ മറയത്ത് ഒരു കാലത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ പിന്നെ തട്ടത്തിൻ മറയത്തായിരുന്നു അല്ലെ, അവൾ ആ തട്ടമിട്ട് കഴിഞ്ഞാൽ എന്റെ സാറേ, അതായിരുന്നു സംഭവം. ഓക്കെ, അപ്പൊ തട്ടത്തിൻ മറയത്തിലെ മുത്തുച്ചിപ്പി എന്ന പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായി പോകുന്നേ.

0: വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലഹരിമരുന്ന് കേസ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചുകയറി 3 മരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് CPIMലെ KN ബാലഗോപാൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ അനുവദിച്ചില്ല. ഇക്കാര്യം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ ദ്രുതഗതിയിൽ നീക്കം നടക്കുന്നതായി ഇറങ്ങിപ്പോക്കിന് ശേഷം നിയമസഭയ്ക്ക് പുറത്ത് ബാലഗോപാൽ കുറ്റപ്പെടുത്തി. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഹോർട്ടി വൈൻ എന്ന പദ്ധതി കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനായിരുന്നുവെന്നും ബാലഗോപാൽ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് വിചിത്രമായ കാരണം പറഞ്ഞാണെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാകുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 17 വരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 3176 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനത്ത് 84 പോലീസ് സബ് ഡിവിഷനുകൾ രൂപീകരിച്ചതായും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLA മാരും അവരവരുടെ നിയോജകമണ്ഡലത്തിലെ സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട നിയമത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് സ്പീക്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. യുവാക്കൾക്ക് നല്ല ആശയങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. MSME കൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. 150.63 MW വർധനയാണ് ഉണ്ടായത്. ആകെ 4100 MW പ്രതീക്ഷിക്കുന്നത്. മഴയുടെ കുറവും എൽനിനോ പ്രതിഭാസവും വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരുത്തിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധന ഉണ്ടായതായും June 16 മുതൽ 30 വരെ 900 MW വൈദ്യുതിയുടെ കുറവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനാൽ June 16 മുതൽ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതായും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്ന അപേക്ഷകൾ എത്രയും വേഗത്തിൽ തീർപ്പാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് ശോചനീയാവസ്ഥയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ നവീകരിക്കുമെന്നും ഇതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മുൻഗണനാക്രമത്തിലാണ് നവീകരണമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ഇടിച്ചുകയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണു. മണ്ണ് നീക്കം ചെയ്ത് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും വിജയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ നടത്താൻ സൌകര്യമൊരുക്കിയതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. പോലീസ് സർജനെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് പ്രത്യേക സൌകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മരിച്ചവരുടെ ബന്ധുക്കളുടെയും മറ്റും അഭ്യർത്ഥനയെ തുടർന്നാണ് പോലീസ് സർജനെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേക സൌകര്യമൊരുക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാര ചടങ്ങ്. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ അംഗത്വ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് രാജി. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉടനടി പ്രാബല്യത്തോടെ സ്വീകരിച്ചു. പുതിയ സുരക്ഷാ ഭീഷണികളെയും വെല്ലുവിളികളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 16th ബ്രിക്സ് ദേശീയ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയോടനുബന്ധിച്ച് രാജ്യത്ത് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തി. പരീക്ഷാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും തട്ടിപ്പ് നടത്താനും സംഘടിത തട്ടിപ്പ് സംഘങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം ടെലഗ്രാമിന് വിലക്കേർപ്പെടുത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. ന്യൂയോർക്കിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവേ സെനഗലിനെ 2-3 തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ തോൽപ്പിച്ചു. സാന്താക്ലാരയിലെ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അൾജീരിയ ജോർദാനെ 1-2 പരാജയപ്പെടുത്തി. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:00 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7:00 മത്സരം. 2024 ചൈനയിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ ആദ്യ ഏറ്റുമുട്ടലാണിത്. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, വി മുരളീധരൻ MLA, ഹോക്കി താരം PR ശ്രീജേഷ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും വൈകിട്ട് 4:00 ആരംഭിക്കുന്ന ഫണ്ട് റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ നീന്തൽ പരിശീലനം നിർബന്ധമാക്കണമെന്ന ആവശ്യവുമായി കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനി റന ഫാത്തിമ മുഖ്യമന്ത്രി VD സതീശനെയും മന്ത്രി N ഷംസുദ്ദീനെയും നേരിൽ കണ്ട് നിവേദനം നൽകി. പുഴകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുട്ടികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് 8-വയസ്സുകാരി ആവശ്യവുമായി തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവമ്പാടി MLA CK കാസിമിന്റെ നേതൃത്വത്തിലാണ് റനയും കുടുംബവും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും സന്ദർശിച്ചത്. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിക്കുന്നു. രാവിലെയാണ് ഉപരോധം തുടങ്ങിയത്. 1 മാസത്തോളമായി ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ പണിമുടക്കിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകദിന സമ്മേളനം മറ്റന്നാൾ കോഴിക്കോട് ടൌൺഹാളിൽ ചേരും. സമസ്തയുടെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സംഗമം. സമ്മേളനം സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. 1 മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ തൃക്കലാശാട്ടോടെ സമാപിക്കും. ചതുശതങ്ങളിൽ അവസാനത്തെ അത്തം ചതുശതം ഇന്ന് നടക്കും. വാളാട്ടവും കലശപൂജയും ഇന്ന് ഉണ്ടാവും. പ്രധാന വാർത്തകൾ വീണ്ടും. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലഹരിമരുന്ന് കേസ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവർക്ക് ഇടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചുകയറി 3 മരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:00 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: Yes, once again, welcome back to Instant Part. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയകൃത്യം 12 മണി കഴിഞ്ഞ 43 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത പാട്ടുകളിലേക്ക് പോണ്ടേ? പിന്നല്ലാതെ. അടുത്തതായിട്ട് ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നേ നോക്കുകയാണെങ്കിൽ റോക്സ് ആണ് കുവൈറ്റിൽ നിന്നും. റോക്സ് ചോദിച്ചിരിക്കുന്ന പാട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന മലയാളം സിനിമയിലെ ചിന്താമര ചുണ്ടിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ റോക്സിന് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് ധീര ധീര ധീര, ആ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിരുന്ന പാട്ടായിരുന്നു അല്ലേ. രണ്ട് കൈകൾ തമ്മിൽ എന്താ പറയുക, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും, പിന്നെ അവിടെ ഒരു കണക്ഷൻ സംഭവിക്കുന്നു, അങ്ങനെ ഒരു കഥ മുഴുവൻ നമുക്ക് സമ്മാനിച്ചൊരു സിനിമയാണ് ധീര. ആ ധീരയിലെ പാട്ടാണ് കവിത ചേച്ചി ചോദിച്ചിരിക്കുന്നേ. അപ്പോൾ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. അപ്പോൾ നിങ്ങളുടെ പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വേഗം വേഗം വിളിക്കാം, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ പറഞ്ഞു തരട്ടെ, ഈ നമ്പർ ഇതാണ് 8281509000.

0: പ്രണയം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, മടങ്ങിയെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ 54 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. യെസ്, അങ്ങനെ പതിയെ പതിയെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഫസ്റ്റ് ഹാഫ് അങ്ങ് കംപ്ലീറ്റ് ആവാനായിട്ട് പോവാണല്ലേ. എത്ര വേഗമാണ് സമയം പോകുന്നത്. കാരണം നല്ല പാട്ടുകൾ ഇനി കേട്ടിരിക്കുകയാണെങ്കിൽ സമയം പോകുന്നതൊന്നും നമ്മൾ അറിയില്ല എന്നാണ് പൊതുവേ പറയാറ്. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. യെസ്, ഇനി വേ നമുക്ക് ദേ ഒരു കോളർ എത്തിയിരിക്കുന്നു, നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, എനിക്കൊരു സഹദേവനാണ്.
0: പറയൂ സഹദേവൻ ചേട്ടാ, എന്തൊക്കെ വിശേഷം? സുഖായിരിക്കുന്നു.
1: സുഖായിട്ടായിരിക്കുന്നു. മഴ തന്നെ ഇല്ല, വേറെ ഒന്നുമില്ല.
0: കുഴപ്പമില്ല, കുഴപ്പമില്ല, മഴയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ.
1: ഓക്കെ,
0: പറയൂ ഏത് പാട്ട് വേണം?
1: എനിക്ക് കസ്തൂരി മണക്ക് നല്ല കാറ്റിയ പറഞ്ഞൊരു പാട്ടുണ്ട്.
0: ആ, പിന്നെ അല്ലാതെ
1: പറയട്ടെ?
0: പറഞ്ഞോളൂ, വേഗം പറഞ്ഞോ.
1: നമ്മുടെ ഗുരുവായൂർ ജ്യോതിപാറ പെരുമ്പ് ഇന്നത്തേക്ക്.
0: ഓക്കെ,
1: താങ്ക് യു.
0: തീർച്ചയായിട്ടും വെച്ചരാം കേട്ടോ. അപ്പോ നമ്മളെ വിളിച്ചത് സഹദേവൻ ചേട്ടനായിരുന്നു, എലപ്പുള്ളിയിൽ നിന്നും. കസ്തൂരിയുമാണ് കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ. യെസ്, പഴയ ഒരു ക്ലാസിക് ട്രാക്ക് ആണല്ലേ. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ദേവരാജ് ചേട്ടനാണ് കാസർഗോഡ് നിന്ന്. യെസ്, ചോദിച്ചിരിക്കുന്ന പാട്ട് അൻവർ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. മലയാളത്തിലെ അൻവർ അല്ല, അങ്ങ് ഹിന്ദിയിലെ അൻവർ. മോലാ മേരെ മോല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ് ആണ് കേട്ടോ. നല്ല രസമാണ് ആ സോങ് കേൾക്കാൻ വേണ്ടിയിട്ട്. മനോഹരമായ ട്രാക്കാണ്. അപ്പൊ എന്തായാലും ദേവരാജ് ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. മനോഹരമായൊരു ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അത്ര മനോഹരമാണല്ലേ. ഞാൻ ഒരുപാട് നാളായിട്ട് ഈ ഒരു പാട്ട് കേട്ടിട്ട, അൻവർ എന്ന് പറയുന്ന ആ ഒരു മൂവിയിലെ ആ ഒരു ട്രാക്ക്, ഇറ്റ്സ് ടൂ ഗുഡ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്തിരുന്നൊരു പാട്ട് കൂടിയായിരുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ പറയില്ലേ, പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ എപ്പോഴും കയ്യിൽ നിന്ന് പോയി, അതുപോലെ പോയൊരു പാട്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ആ ഒരു പാട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നി, നന്നായി എൻജോയ് ചെയ്ത് ഇങ്ങനെ ഞാൻ ഇരിക്കായിരുന്നു. അപ്പോൾ അതേ സമയം നോക്കുമ്പോഴേ 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് ഓൺ യുവർ റേഡിയോ എഫ് 90.4. കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത പാട്ടിലേക്ക് പോയാലോ. അടുത്തതായിട്ട് ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നേ നോക്കുകയാണെങ്കിൽ, ശാന്തി ചേച്ചിയാണ്, ശാന്തി സുമേഷ് അലപ്പുള്ളി. ചോദിച്ചിരിക്കുന്ന പാട്ട് അപരിചിതൻ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. കുയിൽ പാട്ടിൽ ഇന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായൊരു ട്രാക്ക് ഉണ്ട് ആ ഒരു മൂവിയിൽ. ആ ഒരു പാട്ടാണ് ശാന്തി ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരില്ലേ, വരും. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ശക്തിവൽ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ജോഡി എന്ന തമിഴ് മൂവിയിലെ പാട്ടാണ് കാതൽ കടിതം. ബ്യൂട്ടിഫുൾ സോങ് ആണല്ലേ. അപ്പൊ എന്തായാലും ശക്തിവേൽ ചേർന്ന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: കഴിഞ്ഞ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് ഈ ഒട്ടും സമയം കളയാതെ ഒരു കോളറിലേക്ക് പോവാം. കുറച്ചധികം സമയമായിട്ട് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഞാൻ ആസിഫാണ്, പാലക്കാട് നിന്ന്.
0: ആസിഫാണ് പാലക്കാട് നിന്നും. ആസിഫ് സുഖാണോ?
1: സുഖമാണ്.
0: സുഖമാണ് എങ്കിൽ പോരട്ടെ. ഇനി ഏത് പാട്ട് വേണം ഇൻസ്റ്റന്റ് പാട്ടിൽ?
1: മീനത്തിൽ താലികെട്ടിലെ ദൂരയൊരു താളം.
0: ദൂരയൊരു താളം. താരം ഏതാ?
1: ദൂരയൊരു താളം
0: ആണോ? ഉറപ്പിച്ചു? ഫിക്സ് ചെയ്തു? ഓക്കെ. ആസിഫേ, ഈ പാട്ട് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: ഈ പാട്ട് എല്ലാ അഹല്യ എഫ്എം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: എല്ലാവർക്കും വേണ്ടിയിട്ട്. ആസിഫ് അധികം അഹല്യ എഫ്എമ്മിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
1: രണ്ട്
0: പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ ഹാസിഫ്, അപ്പൊ എന്തായാലും പാട്ട് വരും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളെ വിളിച്ചത് ഹാസിഫാണ്, പാലക്കാട് നിന്നും. മീനത്തിൽ താലികെട്ട് ബ്യൂട്ടിഫുൾ സിനിമയാണല്ലേ, നമ്മുടെ ദിലീപേട്ടന്റെ ഓരോരോ കോമഡികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു സിനിമയിൽ നിന്നാണ് തോന്നുന്നത്. മുത്താപ്പ അല്ല, മൂത്താപ്പ അങ്ങനെ ഒരു പേരൊക്കെ വന്നത് പിന്നീട് കോളേജിലും സ്കൂൾസിലും ഒക്കെ ഭയങ്കര ട്രെൻഡൊക്കെ ആയിരുന്നു. ഭയങ്കര കുറെ കുറെ കുറെ കോമഡികളും അതിനേലു ശേഷം കുറച്ച് കഴിയുമ്പോൾ വളരെ സങ്കടവും വരുന്നൊരു സിനിമ. നല്ല മൂവിയാണ്. അപ്പൊ എന്തായാലും ഹാസിഫിന് വേണ്ടി ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നേ നോക്കുകയാണെങ്കിൽ, വിജയൻ ചേട്ടനാണ് പാട്ട് ചോദിച്ചിരിക്കുന്നേ. ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ ദളപതി വിജയുടെ പാട്ടാണ്. ശിവകാശി എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നേ. അപ്പൊ ദേ വിജയൻ ചേട്ടന് വേണ്ടി വിജയുടെ ആ ഒരു പാട്ട് വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി സിദ്ധാക്കാൻ എൻജോയ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റഡി ആ ക്ലോക്കിൽ നമ്മളുടെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന ഒരു പാട്ടിന്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ. അമലാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന പാട്ട്, ചോദിച്ചിരിക്കുന്ന പാട്ട് മാട്ടുപൊങ്കൽ മാസം, മമ്മൂക്കയുടെ ഫാന്തം എന്ന സിനിമയിലെ പാട്ടാണല്ലേ. നല്ല മൂവിയാണ്, നല്ലൊരു പാട്ടാണ്. അപ്പൊ എന്തായാലും അമലിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് അങ്ങ് ഇൻസ്റ്റന്റ് പാട്ടിൽ വരാൻ പോവാണ്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ ശശികല ചേച്ചിയാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് മിൻസാര കണ്ണ എന്ന തമിഴ് ട്രാക്കാണ് കേട്ടോ. മിൻസാര കണ്ണ എന്ന തമിഴ് മൂവിയിലെ ഒരു ട്രാക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ശശികല ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയകൃത്യം 1 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ പതിയെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്ക് ദേ ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ ദേ പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് പാട്ടുകൾ തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഒരു 4 പാട്ടുകൾ വരാൻ പോവാണ്. ആദ്യം വരാൻ പോകുന്നത് നിർമ്മലമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. ചാന്ദുപുട്ട് എന്ന സിനിമയിലെ മനോഹരമായ ട്രാക്കാണ് ആഴക്കടലിൻ്റെ. സൂപ്പർ സോങ് ആണല്ലേ, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം നിർമ്മലമ്മയ്ക്ക് വേണ്ടി ദീ ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് നോക്കുകയാണെങ്കിൽ ആരാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ നിന്നും സഹദേവൻ ചേട്ടനാണ്. മാലിനിയുടെ തീരങ്ങൾ നല്ല രസമുള്ളൊരു പാട്ടാണല്ലേ. അപ്പം എന്തായാലും സഹദേവൻ ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ സെൽവരാജ് ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ്, സെൽവൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കോഴിപ്പാറയിൽ നിന്നും. അത്താണ്ട ഇത്താണ്ട അരുണാചലം എന്ന സിനിമയിലെ പാട്ടാണ് ആ ഒരു പാട്ടും. ഒപ്പം തന്നെ ജ്യോതി ചേട്ടന് വേണ്ടി മാലിനിയുടെ തീരങ്ങൾ അല്ലാട്ടോ, മാറിപ്പോയതാ, മഞ്ചാടി മണി കൊണ്ടാണ്. ഓക്കെ, മഞ്ചാടി മണി കൊണ്ട് എന്ന് തുടങ്ങുന്ന പാട്ട് കൂടി വരുന്നുണ്ട്. ഒക്കെ ഇങ്ങനെ മാ മാ മാ എന്ന് തുടങ്ങുന്നത് കൊണ്ടൊക്കെ അങ്ങ് മിക്സ് ആയി പോയിട്ടുണ്ട്. ഇനി ഈ ജോൽച്ചേനെ വേണ്ടിയിട്ട് മഞ്ചാടി മണി കൊണ്ട് എന്ന് തുടങ്ങുന്ന പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പോൾ പാട്ടുകളൊക്കെ കേട്ട് എല്ലാവരും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. നല്ല ഫുഡൊക്കെ കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും ഡേ കേട്ടുമുട്ടാം. ഇനി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായിട്ട് ഹീര റെഡിയാണ്. നല്ല ഉഗ്രം പാട്ടുകളുമായിട്ട് ഹീര വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യപരമായ കാര്യങ്ങൾ അറിയണ്ടേ? യെസ്, ഡോക്ടർ അഹലിയുമായിട്ട് സുനിലും റെഡിയായിട്ട് കൃത്യം എത്ര മണിക്കാണ് വരാൻ പോകുന്നേ? 3:30 വരുന്നുണ്ട്. അതിനുശേഷം ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ട് 360 ഡിഗ്രിയുമായിട്ട് 4 മണിയാകുന്ന സമയത്ത് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം കേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേൾക്കാം എന്ന പ്രതീക്ഷയിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: ഇയക്കുനർ ഇമയം, സംവിധായകരിലെ കൊടുമുടി. തമിഴ് സിനിമയിൽ മണ്ണിന്റെ മണമുള്ള നവതരംഗം സൃഷ്ടിച്ച ചലച്ചിത്രകാരൻ കെ ഭാരതിരാജയെ കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഒരു പിടി നല്ല സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയുമുള്ള ഒരു യാത്ര. ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് പൊത്തിവെച്ച മല്ലിഹൈമുട്ട് എന്ന പാട്ടാണ്. മൺവാസന എന്ന സിനിമയിൽ വൈരമുത്തു വരികൾ എഴുതി ഇളയരാജ കമ്പോസ് ചെയ്ത് SPBയും SJ ചേർന്ന് പാടിയ പാട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര.

സിനിമാ മോഹവുമായി ചെന്നൈയിലേക്ക് വണ്ടി കയറുന്ന രണ്ട് സുഹൃത്തുക്കൾ, ഇളയരാജ, ഭാരതിരാജ. അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ആദ്യത്തെ സിനിമ. 1977 16 വയതിനിലെ എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുന്ന ഒരു നിമിഷം. ഈ സിനിമയിലെ സെന്തൂര പൂവേ എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇളയരാജ സംഗീതം നൽകി, എസ് ജാനകി പാടിയ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

തമിഴ്, തെലുഗ്, ഹിന്ദി ഭാഷകളിൽ 40 സിനിമകൾ. ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ചു. കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഗായകൻ എന്നീ നിലയിൽ തന്റേതായൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ. കൊടി പറക്കത് എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയൊരു പാട്ടുണ്ട്, സേലേ കട്ടും പെണ്ണുക്കൊരു വാസമുണ്ട്. രജനീകാന്തും അമലയും ചേർന്ന് അഭിനയിച്ച് എസ് പി ബിയും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആർ ജി ഹീരയാണ് നിങ്ങളോടൊപ്പം അഹലിയ FM ൽ.

ഈ സിനിമയുടെ പെയിൻ മുഴുവൻ ഉൾക്കൊണ്ട ഒരു പാട്ട്. കരുത്തമ്മ എന്ന സിനിമ ഭാരതിരാജയുടെ വൺ ഓഫ് ദ ബെസ്റ്റ്സിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ സ്വർണലത പാടി അനശ്വരമാക്കിയൊരു ഗാനം എന്ന് വേണം ഈ പാട്ടിനെ വിശേഷിപ്പിക്കാൻ. വൈരമുത്തുവിന്റെ വരികൾ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിലും അദ്ദേഹത്തെ നമ്മൾ കണ്ടു. തുടരും എന്ന സിനിമ, തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെയാണ് അദ്ദേഹത്തിന് കാസ്റ്റ് ചെയ്തത് എന്നാണ് തരുൺ മൂർത്തി ഓർത്തെടുക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പോയി കാണുകയും ഇങ്ങനെ ഒരു ചെറിയ റോളുണ്ട് ഈ സിനിമയിൽ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുകൂടി സിനിമയുടെ ഭാഗമാകാൻ സമ്മതിക്കുകയും അവരോടൊപ്പം ചേരുകയും ചെയ്ത ആ ഒരു നല്ല മൊമെന്റിനെ തരുൺ മൂർത്തി ഓർത്തെടുക്കുന്നുണ്ട്. മലയാളത്തിൽ പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ഒപ്പം ഒരു സിനിമ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. ഈ സിനിമയുടെ ഡബ്ബിംഗ് സമയത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പല ഡയലോഗുകളും ചെവിയിൽ പറഞ്ഞുകൊടുക്കുകയായിരുന്നു എന്നാണ് തരുൺ മൂർത്തി പറഞ്ഞത്. പക്ഷേ സിനിമയോടുള്ള അടങ്ങാത്ത ആവേശം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിന്റെ തെളിവ് തന്നെയാണ് തുടരും എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം. ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത് ബി കെ ഹരിനാരായണന്റെ വരികൾ, ഗോകുൽ ഗോപകുമാർ പാടിയ തുടരും എന്ന സിനിമയിലെ മിഴിയോരം എന്ന ഗാനമാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

അലകൾ ഒഴിവതില്ലേ. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ജനിച്ച ചിന്നസ്വാമി എങ്ങനെയൊക്കെയോ 10-ാം ക്ലാസ് കഴിയുന്നു, പഠനം അവസാനിപ്പിക്കുന്നു. അങ്ങനെ ആദ്യം ഇളയരാജയോടൊപ്പം സിനിമ സ്വപ്നം കണ്ടെങ്കിലും ആദ്യം ചെന്നൈയിലെത്തിയത് ചിന്നസ്വാമി എന്ന ഭാരതി രാജയാണ്. സ്വപ്നങ്ങൾ പലതും നടക്കാതെ വന്നപ്പോൾ പെട്രോൾ പമ്പിൽ ഒരു ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നീട് ഇളയരാജ എത്തുകയും പുട്ടണ്ണ എന്ന കന്നഡ സംവിധായകനോടൊപ്പം ചേരുകയും ഇളയരാജയുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു സഹായിയായി, സംവിധാനത്തിൽ സഹായിയായിട്ടാണ് ചിന്നസ്വാമി പുട്ടണ്ണയുടെ കൂടെ ചേരുന്നത്. അവിടെ നിന്നാണ് ചിന്നസ്വാമിയിൽ നിന്ന് ഭാരതി രാജ എന്ന സംവിധായകൻ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകളിൽ ഒന്ന് തന്നെയാണ് അലൈകൾ ഒഴിവതില്ലേ. ഈ സിനിമയിലെ കാതലൂവിയും പാടും കാവ്യം ഇളയരാജയും ജെൻസി ആന്റണിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഭാരതിരാജ സിനിമകളിലെ വിഷ്വൽ ബ്യൂട്ടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ടാണ് ജമന്തി പൂക്കളുടെ നടുക്ക് നമ്മുടെ അമല നായിക ഒരു കുട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു പാട്ട്. പുത്തൻ പുതു ഓലെ വരും. വേദം പുതിത് എന്ന സിനിമയിൽ വൈരമുത്തുവിന്റെ വരികൾക്ക് കെ എസ് ചിത്രയുടെ ശബ്ദം. ഈ പാട്ടാണ് അവസാനമായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
4: നമ്മളിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്തിനെയാണ്? വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളെയാണ് അല്ലേ? നല്ല ലൈറ്റുകളും ആകർഷകമായിട്ടുള്ള ഓഫറുകളും കണ്ട് നമ്മൾ പല സാധനങ്ങളും ഇങ്ങനെ വണ്ടിയിൽ എടുത്ത് വെക്കാറുണ്ട് അല്ലേ? എന്നാൽ ഈ സൂപ്പർ മാർക്കറ്റിലെ ചില ജനപ്രിയ സാധനങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല, ശരിയല്ലേ? നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിക്കുന്ന നമ്മുടെ ആരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ചില സാധനങ്ങളെ കുറിച്ചാണ്. ഇന്നിപ്പോൾ നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിലെ ചെറിയ കവലകളിൽ പോലും വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ? പണ്ടൊക്കെ ലിസ്റ്റ് എഴുതി കടയിൽ കൊടുത്ത് സാധനം വാങ്ങിയിരുന്ന നമ്മള് ഇന്ന് ഈ ട്രോളിയും തള്ളി നടന്ന് കണ്ണിനിമ്പമുള്ള പാക്കറ്റുകളൊക്കെ വാങ്ങി വണ്ടിയിലെടുത്ത് വെക്കും. ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ, ബൈ വൺ ഗെറ്റ് വൺ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അതിന്റെ ഗുണനിലവാരം പോലും നോക്കാറേയില്ല. എന്നാൽ ഭംഗിയുള്ള പാക്കറ്റുകളിൽ സൂപ്പർ മാർക്കറ്റിലെ റാക്കുകളിൽ ഇരിക്കുന്ന ചില ജനപ്രിയ സാധനങ്ങളുണ്ടല്ലോ, നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തെ എത്രത്തോളം ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറേയില്ല. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നത് രോഗങ്ങളെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന 4 പ്രധാന സാധനങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ സാധനങ്ങൾ സ്ഥിരമായി വാങ്ങിക്കുന്നുണ്ടോ എന്നറിയണ്ടേ? പറഞ്ഞുതരാം ഒരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4, കേട്ട് കൂട്ടുകൂടാം.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് സൂപ്പർ മാർക്കറ്റിൽ കയറിക്കഴിഞ്ഞാൽ ട്രോളിയിൽ എടുത്തു വെക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ വില്ലനാണ് ഇൻസ്റ്റന്റ് ന്യൂഡിൽസും പാക്കറ്റ് സൂപ്പുകൾ. എന്തുകൊണ്ടാണ് ഇത് വാങ്ങരുത് എന്ന് പറയുന്നത്? ഈ 2 മിനിറ്റ് കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പരസ്യം കണ്ടിട്ട് നമ്മൾ ഇത് വലിയ തോതിൽ വാങ്ങാറുണ്ട് അല്ലെ. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനേക്കാൾ അപകടം ഇതിന്റെ കൂടെ കിട്ടുന്ന ടേസ്റ്റ് മേക്കർ മസാലപ്പൊടിയാണ്. ഇതിൽ വലിയ അളവിൽ അജിനോമോട്ടോ അഥവാ MSG അടങ്ങിയിട്ടുണ്ട്. സോ ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് അധികം വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് തുടർച്ചയായിട്ട് കഴിക്കുന്നത് കുട്ടികളിൽ അമിത വണ്ണത്തിന് ഒബസിറ്റിക്ക് കാരണമാകും. കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന സോഡിയം നമ്മുടെ BP കൂട്ടുകയും ഹൃദയാരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. ദഹന പ്രക്രിയ ഇത് പൂർണ്ണമായിട്ട് തകിടം മറിക്കും. ലിവറിനും വൃക്കകൾക്കും കേടുപാടുകൾ വരുത്താനായിട്ട് ഈ കെമിക്കലുകൾക്ക് സാധിക്കും. രണ്ടാമത്തെ വില്ലൻ എന്താണെന്നറിയോ? നമ്മൾ വളരെ ഹെൽത്തി എന്ന് വിചാരിച്ച് വാങ്ങുന്ന ഒന്നാണ്. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് സെറിയലുകൾ അഥവാ ഫ്ലേവേർഡ് ഓട്സ്. ശരീരഭാരം കുറയ്ക്കാനും കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന ചോക്കോസ്, കോൺഫ്ലെക്സ്, പലതരം മധുരമുള്ള ഓട്സുകൾ എന്നിവയിൽ വലിയ അളവിൽ ഒളിപ്പിച്ചിരിക്കുന്ന പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഹെൽത്തി എന്ന് ലേബൽ ഒട്ടിച്ചിട്ടുണ്ട് എങ്കിലും ഇവ പ്രമേഹ സാധ്യത ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന വിഷപദാർത്ഥങ്ങൾ. എന്തൊക്കെയാണെന്നറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: Welcome back. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ വില്ലനെ കുറിച്ച് പറയാവേ. അതായത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. അതിൽ മൂന്നാമത്തേതാണ് ഫ്രോസൺ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്. അതായത് നഗറ്റ്സ്, സോസേജസ് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആരോഗ്യത്തിന് വില്ലൻ തന്നെയാണ്. ഈ എണ്ണയിലിട്ട് വറുത്ത് പെട്ടെന്ന് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ചിക്കൻ നഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, സോസേജുകൾ എന്നിവ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ. മാസങ്ങളോളം കേടുകൂടാതിരിക്കാൻ വേണ്ടി ഇതിൽ സോഡിയം നൈട്രേറ്റ് പോലുള്ള പ്രിസർവേറ്റീവുകൾ ചേർക്കുന്നുണ്ട്. ഇതിന്റെ ആരോഗ്യ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ അനുസരിച്ച് ഇത്തരം പ്രോസസ്ഡ് ഇറച്ചികൾ സ്ഥിരമായി കഴിക്കുന്നത് കുടലിലെ ക്യാൻസറിനുള്ള സാധ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇവയിലെ ട്രാൻസ് ഫാറ്റ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കൂട്ടി ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇനി നാലാമത്തെ വില്ലൻ പാക്കറ്റ് ഫ്രൂട്ട് ജ്യൂസുകളും സോഡകളുമാണ്. നമ്മൾ വിചാരിക്കും പഴങ്ങളുടെ ചിത്രമുള്ളത് കൊണ്ട് ഇത് നല്ലതാണ് എന്ന്. എന്നാൽ ഈ പാക്കറ്റ് ജ്യൂസുകളിൽ ഫ്രഷ് പഴങ്ങളുടെ ഒരു 10% പോലും കാണില്ല. പകരം കൃത്രിമ നിറങ്ങളും ഫ്ലേവറുകളും അതിനേക്കാളേറെ ഹൈ ഫ്രാക്ടോസ് കോൺ സിറപ്പുമായിരിക്കും. അതൊരു മാരക മധുരം എന്ന് തന്നെ പറയാം. ഇത് കുടിക്കുന്നത് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഫാറ്റി ലിവർ രോഗമുണ്ടാക്കാനും ഇൻസുലിൻ പ്രതിരോധം തകർക്കാനും കാരണമാകും. ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. മനോഹരമായ ഒരു പാട്ട്.

0: Ahalya. Let's talk about health.
1: Welcome back. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഇത്രയും നേരം ഡോക്ടർ അഹല്യയിലൂടെ പറഞ്ഞത്. ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ലേബലുകൾ വായിക്കണേ. ഒരു സാധനം എടുക്കുമ്പോൾ അതിന്റെ പുറകിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതിൽ പഞ്ചസാര, സോഡിയം, പ്രിസർവേറ്റീവുകൾ എന്നിവ കൂടുതലാണെങ്കിൽ അത് തിരികെ റാക്കിലേക്ക് തന്നെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ പെരിഫറി ഷോപ്പിംഗ്. ഈ സൂപ്പർ മാർക്കറ്റുകളുടെ നടുവിലെ റാക്കുകളിലാണ് എപ്പോഴും പാക്കറ്റ് ഭക്ഷണങ്ങളും മിഠായികളും ഒക്കെ വെച്ചിട്ടുണ്ടാവുക. വശങ്ങളിലായിരിക്കും പച്ചക്കറികളും നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. എപ്പോഴും വശങ്ങളിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലിസ്റ്റ് തയ്യാറാക്കണം. വീട്ടിൽ നിന്ന് കൃത്യമായ ലിസ്റ്റ് ഉണ്ടാക്കി പോവുക. ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു പാക്കറ്റ് ഭക്ഷണവും ഓഫർ കണ്ടിട്ട് വണ്ടിയിൽ എടുത്ത് വെക്കരുത്. പിന്നെ പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും നമ്മുടെ നാട്ടില് ചെറിയ കടകളിൽ നിന്നും കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അത് കൂടുതൽ ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഭംഗിയുള്ള പാക്കറ്റുകളും പരസ്യങ്ങളും കണ്ട് നമ്മുടെ ആരോഗ്യം കളയാതിരിക്കുക. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ കുടുംബത്തെ വലിയ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് മനസ്സിലാക്കുക. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. 360 ഡിഗ്രി.
2: നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. 360 ഡിഗ്രിയുമായിട്ട് എന്നത്തെയും പോലെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. നമ്മൾ എന്താണ് ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ് അല്ലെ. ആ ഒരു കാര്യമൊന്നും ഇല്ലാതെ ഇനി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അങ്ങനെ എല്ലാ കാര്യവും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതം പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അത് തന്നെ നമുക്കൊരു സ്ട്രെസ് ആണല്ലേ. ഇപ്പോൾ ഒരു ഇത് പറയുകയാണെങ്കിൽ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ്, നല്ല അടിപൊളി ആയിട്ടുള്ള വീടുകൾ, എപ്പോഴും സന്തോഷം മാത്രമുള്ള കുറേ നിമിഷങ്ങൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതമായിട്ട് അതിനെ താരതമ്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് എനിക്കെല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റാത്തത് എന്നൊരു ചിന്ത നമ്മളിൽ വലിയ രീതിയിലുള്ള നിരാശയും സ്ട്രെസ്സൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇല്ലേ. എപ്പോഴും പെർഫെക്റ്റ് ആകാൻ ഓടുന്ന ഈ ഒരു ഭ്രാന്തനോട്ടത്തിന് വിരാമം ഇടാൻ വേണ്ടിയിട്ട് ജപ്പാൻകാർ കണ്ടുപിടിച്ചൊരു മനോഹരമായ ജീവിത ശൈലിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ സംസാരിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരെന്തെന്നറിയോ? വാബി സാബി. എന്ത് ഈ വാബി സാബി? വാബി സാബി എന്നാണ് ടോയോ ടെക്നിക്കിനെ വിളിക്കാറ്. കേൾക്കുമ്പോൾ എന്തോ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം പോലൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ ചിന്താഗതിയെയും ജീവിതത്തെയും 360 ഡിഗ്രിയിൽ മാറ്റിമറിക്കാൻ പറ്റുന്ന വലിയൊരു ഫിലോസഫിയാണിത്. അപ്പോ എന്താണ് വാബി സാബി എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ കേൾക്കാനായി നിങ്ങളുടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു പാട്ടിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ ഒരു വാബി സാബി. അപ്പോ 360 ഡിഗ്രിയുമായി കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ്. കൂടുതലായി കേൾക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്റ്റെഡിയോ വിദാഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. എന്താണ് വാബി സാബി? ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അപൂർണതകൾ ഭംഗി കണ്ടെത്തുക, അതാണ് ഫൈൻഡിങ് ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ എന്നതാണ് ഈ വാബി സാബി. ഈ ജപ്പാൻകാരുടെ ചായ കുടിക്കുന്ന ചടങ്ങുകളിൽ ഉണ്ടല്ലോ, ടീ സെറമണീസിൽ നിന്നാണ് ഈ ഒരു ശൈലി ജനിച്ചത് കേട്ടോ. അതായത് എന്താണ് സംഭവം, പ്രകൃതിയിലുള്ള ഒന്നും തന്നെ പെർഫെക്റ്റ് അല്ല, എന്നാൽ അതിനൊക്കെ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടെന്ന ഒരു തിരിച്ചറിവാണ് എന്ത് വാബി സാബി. ഇപ്പോൾ വാബി എന്നാൽ ലാളിത്യം, ഏകാന്തത, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു മീനിങ്. ഇനി സാബി, സാബി എന്നാൽ എന്താ, സമയം കടന്നു പോകുമ്പോൾ വസ്തുക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെയും അതിൻ്റെ പഴമയെയും സ്നേഹിക്കുക എന്നതാണ് ഈ ഒരു സാബി എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ രണ്ട് വാക്കുകളും ചേരുമ്പോൾ അത് ജീവിതത്തെ നോക്കിക്കാണാനുള്ളൊരു ഒരു പുതിയൊരു രീതിയായിട്ട് മാറുന്നുള്ളതാണ്. ഒരു മൺപാത്രത്തിന് ചെറിയൊരു പൊട്ടലുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, അത് കേടായതാണെന്ന് പറഞ്ഞ് ദൂരേക്ക് കളയും അല്ലേ? അതല്ല ചെയ്യാറ് നോർമലി. എന്നാൽ ജപ്പാൻകാർ ആ പൊട്ടലിനെ സ്വർണം ഉരുക്കി ഒഴിച്ച് കൂടുതൽ മനോഹരമാക്കുന്ന പറയാ. ആ ഒരു കലയ്ക്ക് പറയുന്ന പേരാണ് കിങ്സുഗി കേട്ടോ. ഇതേ ചിന്താഗതിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ഇൻ വിത്ത് അഹ്ലിയ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: അങ്ങനെ ഇന്നത്തെ 360 ഡിഗ്രിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാബി സാബി, ആ ജപ്പാൻകാരുടെ ആ ഒരു ടെക്നിക്. എന്താണ് വാബി സാബി കേൾക്കാം 360 ഡിഗ്രിയിൽ. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണേ. നമ്മളാരും ദൈവങ്ങളല്ല അല്ലെ, മനുഷ്യരാണ്. ആ കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിൽ എല്ലാവരിലും എന്താണ് കുറവുകൾ ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ രൂപത്തിലാകാം, ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിലാകാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലാകാം. ഈ വാബി സാബി ലൈഫ് സ്റ്റൈൽ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്താണെന്നറിയോ? നമ്മുടെ ഈ കുറവുകളെ അംഗീകരിക്കുക എന്നതാണ്. പലപ്പോഴും നമുക്ക് കഴിയാത്തൊരു കാര്യം അതുതന്നെയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിലൊരു തഴമ്പോ അല്ലെങ്കിൽ മുഖത്തെ ഒരു ചെറിയ പാടൊക്കെ നമ്മൾ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്നാൽ അതൊക്കെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്നു, അങ്ങനൊരു ചിന്ത നിങ്ങൾ തുടങ്ങുന്നിടത്താണ് ഈ വാബി സാബി തുടങ്ങുന്നത്. അതായത് പെർഫെക്ഷന് പുറകെ പോകാതെ ഉള്ളത് വെച്ച് സമാധാനത്തോടെ ജീവിക്കാനായിട്ടാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ സ്വന്തം കുറവുകളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന ഭയം നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാകും അല്ലെ. മനസ്സിന് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഫീലാണ് ശരിക്കും അത് പറയുകയാണെങ്കിൽ. അപ്പോൾ പറഞ്ഞു വന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുറവുകളെ നമ്മൾ തന്നെ സ്നേഹിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് ഹോം മേക്ക് ഓവറിലൂടെ വാബി സാബി ശൈലി എങ്ങനെ കൊണ്ടുവരാൻ നോക്കിയാലോ. വാബി സാബി ഹോം ഡെക്കോറിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം കീപ് ഓൾ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360-degree. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വാബി സാബി നമ്മുടെ വീടുകളിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സ് വായി കൂടെ ഉണ്ട് ഞാൻ ആയില്ല. അപ്പോ ഇന്ന് പലരും വീട് ഇന്റീരിയർ ചെയ്യുമ്പോൾ തിളങ്ങുന്ന ടൈല് അല്ലെങ്കിൽ വില കൂടിയ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അല്ലെ. എന്നാൽ വാബി സാബി ഹോം ഡെക്കോർ എന്ന് പറയുന്നത് പൂർണ്ണമായും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള മൺപാത്രങ്ങൾ, തടിയുടെ സ്വാഭാവികമായ വരമ്പുകളുള്ള മേശകൾ അല്ലെങ്കിൽ കോട്ടൺ വസ്ത്രങ്ങൾ, ചെടികൾ എന്നിവയൊക്കെയാണ് വീടിനുള്ളിൽ വെക്കുക. പക്ക പെർഫെക്റ്റ് ആയി അറേഞ്ച് ചെയ്യുന്നതിന് പകരം അല്പം സ്വാഭാവികമായ രീതിയിൽ സാധനങ്ങൾ വെക്കുന്നത് ആ ഒരു കാര്യം വീടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുമെന്നാണ് ഈ വാബി സാബിയിൽ പറയുന്ന ഒരു കാര്യം. കൃത്രിമമായ ആഡംബരങ്ങളെക്കാൾ പ്രകൃതിദത്തമായ ലാളിത്യത്തിന് പ്രാധാന്യം നൽകുന്ന സമയത്ത് വീട് ശരിക്കും ഒരു ശാന്തമായിട്ടുള്ള ഒരു ഇടമായിട്ട് മാറും അല്ലെ. ഓഫീസിലെ കനത്ത സ്ട്രെസ് കഴിഞ്ഞ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു റിലാക്സേഷൻ നമുക്ക് വളരെ വലുതായിരിക്കും എന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കേട്ട് കഴിഞ്ഞത് വാബി സാബിയിൽ എങ്ങനെയാണ് ആ ഒരു ടെക്നിക്കില് എങ്ങനെയാണ് ഒരു ഹോം ഡെക്കോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹോമിന് മേക്ക് ഓവർ നൽകേണ്ടത് എന്നതിനെ പറ്റിയിട്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വാബി സാബി എന്ന് പറയുന്ന ടെക്നിക്ക് ഇപ്പോൾ നമ്മൾ വീട്ടിലെ റൂമിനെ കുറിച്ച് സംസാരിച്ചു, അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഈ വാബി സാബി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സംഭവം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് ആഹ്ലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. No filter lifestyle. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അതും സോഷ്യൽ മീഡിയ. എന്നാൽ വാബി സാബി എന്ന് പറയുന്ന ഈ ഒരു രീതിയിൽ പറയുന്നതും ഇത് തന്നെയാണ് കേട്ടോ. നോ ഫിൽട്ടർ ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കാൻ നേരം 100 ഫിൽട്ടറുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. നമ്മുടെ യഥാർത്ഥ നിറവും രൂപവും കാണിക്കാൻ നമ്മൾ ഭയപ്പെടാറുണ്ട്.

0: നിർബന്ധിക്കാറുള്ള നിമിഷങ്ങളായിരിക്കും അല്ലെ. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന ശീലം മാറുന്നതോടെ തന്നെ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്ക് വില നമ്മുടെ കാത്തിരിപ്പും അവസാനിക്കുന്നുള്ളതാണ്. ജീവിതം കൊള്ളായിട്ട് റിയൽ ആയിട്ട് മാറാം. തിങ്ക് ലാസ്റ്റ് റീൽ ഒരു മനോഹര ശേഷം സ്റ്റേ ഫോർ കേട്ട് കേട്ട്
1: കഥയോ പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകൾ.

360 degree. യെസ്, അങ്ങനെ നത്തിങ് ലാസ്റ്റ് നത്തിങ് ഈസ് ഫിനിഷ്ഡ് എന്താണ് വാബി സാബിയിലെ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോ കേൾക്കാം, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെയുള്ളത് ഞാൻ ഐനിയാണ് കേട്ടോ. അപ്പോ വാബി സാബിയുടെ മറ്റൊരു പ്രധാന തത്വം ഒന്നും ശാശ്വതമല്ല, അതാണ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറയുകയാണെങ്കിൽ. ഇവ പ്രകൃതിയിൽ ഋതുക്കൾ മാറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഇന്ന് നമുക്ക് വലിയൊരു സങ്കടം ഉണ്ടെങ്കിൽ നാളെ അത് മാറി സന്തോഷമായിട്ട് വരും. അതുപോലെ പ്രായമാകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മാറ്റങ്ങളെ കുറിച്ചോ ഓർത്തോ നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. ഓരോ പ്രായത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തലയിൽ ഒരു നരച്ച മുടി കാണുന്ന സമയത്ത് വിഷമിക്കുന്നതിന് പകരം അത് നമ്മുടെ അനുഭവ സമ്പത്തിന്റെ അടയാളമാണെന്ന് ചിന്തിക്കാനായിട്ട് വാബി സാബി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ ഒരുപോലെ കാണാനും അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകാനുമാണ് ഈ ഒരു ചിന്താഗതി ശരിക്കും നമ്മളെ നല്ല രീതിയിൽ പ്രാപ്തരാക്കി മാറ്റുന്നുണ്ടാവാം. അപ്പൊ ഈ ഒരു ചിന്താഗതി നമുക്ക് വേണം അല്ലെ. ഒന്നും ശാശ്വതമല്ല, നത്തിങ് ലാസ്റ്റ് നത്തിങ് ഈസ് ഫിനിഷ്ഡ്.

360 degree. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പിലെ ഫാബി സാബിനെ പറ്റിയിട്ടാണ്. അതിലൊരു മാജിക് ഉണ്ട്. ഫാബി സാബിക്ക് ഈ റിലേഷൻഷിപ്സിൽ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണത്? ഈ ഒരു ഫിലോസഫി നമ്മുടെയൊക്കെ സൗഹൃദങ്ങളിലും പ്രണയത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ പങ്കാളിയോ പക്ക പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ടല്ലേ. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ പിണങ്ങും, അല്ലെങ്കിൽ അകന്നു പോവും. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. എന്നാൽ വാബി സാബി പറയുന്നത് എന്താണെന്നറിയോ, അവരുടെ ആ തെറ്റുകളോടും കുറവുകളോടും കൂടി തന്നെ അവരെ സ്നേഹിക്കുക എന്നതാണ്. ഒരാളുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രം സ്നേഹിക്കാനായിട്ട് നമുക്ക് ഈസിയാണ്, വെരി ഈസി. എന്നാൽ അവരുടെ നെഗറ്റീവ് വശങ്ങളെ കൂടി മനസ്സിലാക്കി കൂടെ നിൽക്കുമ്പോഴാണ് ആ ഒരു ബന്ധം എപ്പോഴും കൂടുതലായിട്ട് ദൃഢമാകുന്നത് അല്ലേ. ഈ ഒരു വലിയ മനസ്സുണ്ടാക്കിയെടുത്താൽ തന്നെ റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകുന്ന പക്വതയിലധികം ഈഗോ പ്രശ്നങ്ങളും വഴക്കുകളും വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വാബി സാബി റിലേഷൻഷിപ്പിൽ പറയുന്ന ഒരു കാര്യം കേട്ടോ.

0: 360 degree.
1: യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ 360 ഡിഗ്രി ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? വാബി സാബി അല്ലെ. ഈ പെർഫെക്ഷൻ എന്നത് ഒരു മിഥ്യയാണ് അല്ലെ. ലോകത്ത് ഒന്നിനും 100% പെർഫെക്റ്റ് ആകാനായിട്ട് കഴിയില്ല. ഉള്ള ജീവിതം അതിൻ്റെ എല്ലാ കുറവുകളോടും അത് ആ ഒരു സംഭവത്തെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അതിനെ കറക്റ്റായിട്ട് ഉൾക്കൊണ്ട് അതിനെ മനോഹരമായിട്ട് ആസ്വദിച്ച് ജീവിക്കുക എന്നതാണ് ഈ വാബി സാബി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഇനി ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തെയും ചുറ്റുമുള്ള കാര്യങ്ങളെയും ഈ ഒരു ജാപ്പനീസ് കണ്ണിലൂടെ നോക്കാൻ കൂടി നിങ്ങളും ശ്രമിക്കണം കേട്ടോ. ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എന്തായാലും അറിയിക്കണം. കൂടാതെ ഇതേ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നിന്ന് എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് വാബി സാബി, ജാപ്പനീസ് ടെക്നിക്കായിട്ടുള്ള വാബി സാബിനെ കുറിച്ചായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500120037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500120128038.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സംഗീതമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സുർ മേ ഗാനാ സീഖിയേ പധാനിസ ആപ്പ് കെ സാത്ത് AI പവർഡ് പേഴ്സണൽ മ്യൂസിക് ടീച്ചർ ഫ്രം സാരേഗാമ.
2: ആജ് തക് ക്ഷമാ പേ പർവാനാ മർതാ ഥാ, ലേക്കിൻ ആജ് പർവാനേ പേ യേ ക്ഷമാ മർനേ കോ തയ്യാർ.

0: want another one. Run back that tune there.
1: Bumbo Clats!

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: നാളെ കസിനൊപ്പം ബേക്കലിൽ പോകും.

0: പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാംഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് CAG കണ്ടെത്തൽ.
0: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. The contributions of gods of our countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ PC വിഷ്ണുനാഥും ബിന്ദുകൃഷ്ണയും അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ല് ഉൽപാദന തോത് ശാസ്ത്രീയമായി നിർണയിക്കുകയാണ് ലക്ഷ്യം. ഈ 1-ാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. യുഎസിലെ ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. യുഎസിലെ ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറുനട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൌൺ ഹാളിൽ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2-ാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കൂട്ടുകൂടാം.
0: ഇത് നമ്മ നേരം.
4: വിനീത് ശ്രീനിവാസന് ഒരു ഇന്റർവ്യൂല இப்படிதான் சொல்லிருக்காங்க. சீ நீங்க ஒரு மலையாளி கிட்ட போய் உங்க வாழ்க்கை எப்படி போயிட்டு இருக்கு அப்படினு கேட்டிங்கனா அவங்க மோஸ்ட்லி இப்படிதான் ஆன்சர் சொல்வாங்க. ஹா, ஏதோ போயிட்டு இருக்கு, குழப்பம் இல்ல என்னக்க பாரு. அண்ட் அதே மாதிரி நீங்க ஒரு தமிழன் கிட்ட போய் தமிழ் பேசுற யார்கிட்டயாவது போயிட்டு எப்படி போயிட்டு இருக்கு ப்ரோ வாழ்க்கை எல்லாம் அப்படின்னு கேட்டா சூப்பரா போயிட்டு இருக்க அப்படிதான் சொல்லுவாங்க. ஸோ இது வந்து வினீத் ஸ்ரீனிவாசன் என்ன சொல்றாங்கன்னா, தமிழ் மக்கள் வந்து ரொம்ப பாசிட்டிவான ஆளுங்க. அவங்க வந்து எல்லா விஷயத்தையும் ரொம்ப லைட்டா ஈஸியா எடுத்துப்பாங்கன்னு சொல்றாங்க. ஸோ இதை சொல்லித்தான் நான் என்னோட ஷோ ஸ்டார்ட் பண்றேன் உங்க கூட அகல்யா FM-ல. திஸ் இஸ் RG ஹீரா. ஸோ நாம இப்ப கேட்க போற பாட்டு அவள் அப்படி ஒன்றும் அழகில்லை அப்படின்னு சொல்ற பாட்டு, நம்ம அங்காடி தெரு படத்துல இருந்து வினீத் ஸ்ரீனிவாசனும் சேர்ந்து பாடின இந்த பாடல் தான் கேட்க போறோம். திஸ் இஸ் அகல்யா FM அண்ட் திஸ் இஸ் RG ஹீரா வித் யூ. ஸ்டே டியூன்ட்.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ഉങ്കൽ വാൾക്കീൻ ഒരു തരണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുംഭനാട്, കുംഭനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: അഹല്യ FM 90.4.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
3: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000-ത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 300,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
6: AM 90.4. It's rhythm of Palakkad.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: Hi, Bobby.
2: Hi, Ken.
1: You want to go for a ride?
2: Sure, Ken.
1: Jump in.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേ

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Listen without break with Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
4: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
5: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ .gov.in.
3: നമ്മളൊക്കെ ദിവസവും ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണല്ലേ. പല കാര്യങ്ങൾക്കായിട്ട് ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നു, ഒരേ റോഡിലൂടെ ഓഫീസിലേക്ക് പോകുന്നു, ഒരേ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വളരെ സേഫായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഒരേ അച്ചിലിട്ടതുപോലെ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും ഒരു പ്രത്യേക സർക്കിളിനുള്ളിൽ, വട്ടത്തിനുള്ളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകാറുണ്ട്. ഒരു പ്രശ്നം വന്നാൽ പോലും നമ്മളെപ്പോഴും ചിന്തിക്കുന്ന പഴയ രീതികളിൽ മാത്രമായിരിക്കും പരിഹാരം തിരയുക. ശരിയല്ലേ? ഒരു ജനാലയിലൂടെ മാത്രം പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്നും ഒരേ കാഴ്ചകളെ കാണാൻ കഴിയുള്ളൂ. ലോകത്തിൻ്റെ മറ്റു വശങ്ങളിലെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ആ ജനാലയ്ക്കരികിൽ നിന്നും ഒരല്പം മാറി നിൽക്കേണ്ടതുണ്ട്. ശരിയല്ലേ? നമ്മുടെ ചിന്തകളുടെ ആഴം കൂട്ടാൻ സഹായിക്കുന്ന ഒരു മനോഹരമായ ജീവിത തന്ത്രമുണ്ട്. എപ്പോഴും ഒരേ ആംഗിളിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണാതെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമ്മുടെ കാഴ്ചയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ചിലപ്പോഴൊക്കെ ഒന്ന് വഴി മാറി നടക്കുന്നത് വളരെ നല്ലതാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഇത് നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെ, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ഥിരമായിട്ട് പോകുന്ന വഴിയിൽ നിന്ന് മാറി മറ്റൊരു പുതിയ വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്ത മനോഹരമായ ചില കാഴ്ചകളോ ചില മനുഷ്യരെയോ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും.
6: ഒരു വിഷയത്തെ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെ നോക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മളിൽ പുതിയ ചിന്തകളൊക്കെ ജനിക്കുന്നത്. തർക്കങ്ങളിലോ ബന്ധങ്ങളിലോ ഒക്കെ നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ചിന്തിക്കുന്നതാണ് ശരിയെന്ന്, എൻ്റെ ഭാഗത്താണ് ന്യായമെന്ന്. എന്നാൽ ഒരല്പം മാറി നിന്ന് ആ മറുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ ആംഗിളിലൂടെ കാര്യങ്ങളെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളൂ. മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പക്വത. നമ്മുടെ മുൻവിധികൾ മാറ്റിവെച്ച് അറിവുകളുടെ പുതിയ തലങ്ങളിലേക്ക് വഴിമാറി നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതൽ വിശാല മനസ്കരായ മനുഷ്യരായിട്ട് മാറാറുള്ളത്. മാറ്റങ്ങളെ ഭയപ്പെടാതിരിക്കുക. പഴയ ചിന്താഗതികളിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടാതെ പുതിയ പുസ്തകങ്ങൾ വായിക്കുക, പുതിയ മനുഷ്യരുമായിട്ട് സംസാരിക്കുക, പുതിയ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുക, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നവർക്ക് മുന്നിൽ ഈ ലോകം വലിയൊരു അത്ഭുതമായിട്ട് മാറി നിൽക്കുക. സ്ഥിരം വഴികളിൽ നിന്ന് ഒരല്പം വഴിമാറി നടക്കാനായിട്ട് കാണിക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും ഡിഫറൻ്റ് ആക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് പുതിയ ചിറകുകളൊക്കെ നൽകുക. ഒരേ ആംഗിളിൽ നിന്ന് മാറി ജീവിതത്തെ അതിൻ്റെ വിസ്തൃതിയിൽ നോക്കിക്കാണാനായിട്ട് പഠിക്കുക. മനുഷ്യന്മാരെന്നൊക്കെ പുതിയ പുതിയ അറിവുകൾ സ്വീകരിക്കാനായിട്ട് അറിവുകൾ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക. ആത്മവിശ്വാസത്തോടെ അപ്പം നിങ്ങൾക്ക് പുതിയ വഴികൾ വെട്ടിത്തുറക്കാൻ പറ്റും. വ്യത്യസ്തമായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുമെന്ന് മനസ്സിലാക്കുക.

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ദിവസവും ഓരോ റെസ്പോൺസിബിലിറ്റീസിൻ്റെയും കടമകളുടെയും പിന്നാലെ ഇങ്ങനെ കഠിനമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ മനസ്സിനും ശരീരത്തിനും ഒരല്പം വിശ്രമം നൽകാതെ എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഒരു നെട്ടോട്ടമാണ്. ഇതിനിടയിൽ പലതരം മനുഷ്യരുണ്ട്, പല വിധത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്, മാനസിക സമ്മർദ്ദങ്ങളുണ്ട്, എല്ലാം നമ്മൾ നിശബ്ദമായിട്ട് സഹിക്കാറുണ്ട്. തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിക്ക് പോലും ഇടയ്ക്കൊന്ന് നിർത്തി പെട്രോൾ അടിക്കാനും സർവീസ് ചെയ്യാനും സമയം ആവശ്യമുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ ദിവസവും ആയിരം ചിന്തകൾ ചുമക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും? സ്വയം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മനോഹരമായ ഒരു ജീവിത ചിന്തയുണ്ട്. പറഞ്ഞുതരട്ടെ, ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ബ്രേക്ക് അനിവാര്യമാണ്. എപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനുഷ്യരിൽ നിന്നും നമ്മുടെ സ്ഥിരമായ ചുറ്റുപാടുകളിൽ നിന്നും ഒരല്പം അകന്നു നിൽക്കുമ്പോൾ പുതിയത് പലതും പഠിക്കാനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനും നമുക്ക് കഴിയും. കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒളിച്ചോട്ടമായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇത് ഒളിച്ചോട്ടമൊന്നുമില്ല, സ്വയം തിരിച്ചറിയാനുള്ള ഒരു യാത്രയാണ്. ഒരേ അന്തരീക്ഷത്തിൽ തന്നെ എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും അവിടെ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും. എന്നാൽ ആ പതിവ് രീതികളിൽ നിന്ന് മാറി കുറച്ച് ദിവസത്തേക്ക് ഫോൺ കോളുകളിൽ നിന്നും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നുമൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാനായിട്ട് സമയം കിട്ടും. പ്രകൃതിയോട് ഇത്തിരി നേരം കൂട്ടുകൂടാനോ ശാന്തമായിരുന്ന ഒരു പുസ്തകം വായിക്കാനോ ഒക്കെ സാധിക്കും അല്ലേ? ഈ അകന്നു നിൽക്കലുണ്ടല്ലോ നമുക്ക് രണ്ട് വലിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരും. ഒന്ന്, നമ്മളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചിരുന്ന പല പ്രശ്നങ്ങളും എത്ര നിസ്സാരമായിരുന്നുവെന്ന് തിരിച്ചറിയും. രണ്ട്, നമ്മളില്ലാത്തപ്പോഴും ഈ ലോകവും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന വലിയ സത്യവും മനസ്സിലാവും. അനാവശ്യമായിട്ട് എല്ലാ ബാധ്യതകളും സ്വന്തം തലയിൽ ചുമക്കേണ്ടതില്ല എന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ഇടവേളകളിലാണ്. ഒരു ബ്രേക്ക് കഴിഞ്ഞ് നിങ്ങൾ തിരികെ വരുമ്പോൾ പഴയ ആളായിരിക്കില്ല നിങ്ങൾ, മറിച്ച് കൂടുതൽ പോസിറ്റീവ് എനർജിയുള്ള, കാര്യങ്ങളെ പുതിയൊരു കോണിലൂടെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു പുതിയ മനുഷ്യനായിരിക്കും. തിരക്ക് എന്നൊരു വാക്കുകൊണ്ട് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ബലി കഴിക്കരുത്. ശരീരത്തിന് തളർച്ച തോന്നുമ്പോൾ വിശ്രമിക്കുന്നത് പോലെ മനസ്സ് മടുക്കുമ്പോൾ ഒരല്പം മാറി നിൽക്കാനായിട്ട് മടിക്കരുത്. നിങ്ങളുടെ സന്തോഷങ്ങൾക്കും സമാധാനത്തിനും വേണ്ടി ഒരു ചെറിയ ഇടവേള എടുക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. അതിപ്പോൾ ജോലിയിൽ നിന്നാവാം, നിങ്ങളുടെ വീട്ടിൽ നിന്നാവാം, എവിടെ നിന്ന് വേണമെങ്കിലും ആവാം, അതൊരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആ ഇടവേളകളിൽ നിന്ന് പുതിയ അറിവുകളും വലിയ ആത്മവിശ്വാസവും സംഭരിച്ച് കൂടുതൽ കരുത്തോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് മുതൽ സ്വന്തം മനസ്സിൻ്റെ ശബ്ദത്തിന് കൂടെ കാതുകൊടുക്കുക. ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ധൈര്യത്തോടെ, മടുപ്പ് തോന്നുമ്പോൾ ധൈര്യത്തോടെ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് പറ്റണം. സ്ഥിരം കാഴ്ചകളിൽ നിന്ന് മാറി നിന്ന് ജീവിതത്തെ കൂടുതൽ മനോഹരമായിട്ട് ആസ്വദിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഒരു ചെറിയ ഇടവേള നിങ്ങളുടെ മനസ്സിൽ പുതിയ വെളിച്ചം നിറയ്ക്കുമെന്ന് മനസ്സിലാക്കുക.

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ദിവസവും എത്രയോ മനുഷ്യരെ കാണുന്നുണ്ടല്ലേ, പല പ്രായത്തിലുള്ളവര്, പല ജോലികൾ ചെയ്യുന്നവര്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവര്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ വളരെ വ്യത്യസ്തരാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ബാഹ്യമായ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരേപോലെ തുടിക്കുന്ന, ഒരേ കാര്യങ്ങൾക്കായിട്ട് കൊതിക്കുന്ന ഒരു മനസ്സുണ്ട്. സമൂഹത്തിൽ എത്ര വലിയ നിലയിലെത്തിക്കഴിഞ്ഞാലും, എത്രയൊക്കെ പണം സമ്പാദിച്ചു കഴിഞ്ഞാലും, ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ വൈകാരികമായ ആവശ്യങ്ങൾ എപ്പോഴും ഒന്ന് തന്നെയാണ്. ബന്ധങ്ങളുടെ അടിത്തറയായിട്ടുള്ള നാം ഓരോരുത്തരും ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ ആഗ്രഹത്തെക്കുറിച്ച് പറയട്ടെ. പരിഗണിക്കപ്പെടുക, നമ്മൾ പറയുന്നത് കേൾക്കപ്പെടുക, മറ്റുള്ളവരാൽ കരുതപ്പെടുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കപ്പെടുക, ഒപ്പം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അംഗീകരിക്കപ്പെടുക. ഇതൊക്കെയാണ് ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും എപ്പോഴും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ, ശരിയല്ലേ? നമ്മളൊരു കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മെ ആരും പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാലേ, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാകാതിരുന്നാൽ ഉള്ളില് സങ്കടം തോന്നാറില്ലേ? അല്ലേ, അങ്ങനെ തോന്നിയിട്ടില്ലേ? അപ്പോൾ നമ്മൾ എത്രമാത്രം ഒറ്റപ്പെട്ടു പോകും അല്ലേ? നേരെ മറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ കണ്ണിലേക്ക് നോക്കി അത് പൂർണ്ണമായിട്ട് കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു വലിയ ആശ്വാസം കിട്ടാറുണ്ട് അല്ലേ? നമ്മൾ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കാൻ, നമ്മളെ ഒന്ന് കരുതാൻ ഒരാളുണ്ടാവുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വമാണ് അല്ലേ? ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾക്കൊന്നും കഴിയില്ല. പക്ഷേ അവരെ ഒന്ന് പരിഗണിക്കാൻ, അവരുടെ വാക്കുകൾക്ക് ഇത്തിരി സമയം നൽകാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു നല്ല മനസ്സ് അവരെ വല്ലാതെ സ്വാധീനിക്കും. നമ്മളിൽ പലരും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും അംഗീകാരവും എപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ ഇതേ കാര്യങ്ങൾ തിരിച്ച് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് നമ്മൾ എത്രത്തോളം തയ്യാറാവാറുണ്ട്? നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെയൊക്കെ അവരർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നല്ലൊരു മനുഷ്യനാകൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് ഈ 5 കാര്യങ്ങൾ നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവരിലെ ഏറ്റവും മികച്ച മനുഷ്യനാണ്. ഒരാളെ കേൾക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്ന് ഒരല്പം മാറ്റിവെക്കുക, അവരെ സ്നേഹിക്കുക, അംഗീകരിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന അതേ പരിഗണനയും സ്നേഹവും കാലം നിങ്ങൾക്കും തിരികെ തരും എന്നതിൽ സംശയമേയില്ല. കൂടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുക, അവരുടെ വാക്കുകൾക്ക് കാതോർക്കുക. വ്യവസ്ഥകളൊന്നും ഇല്ലാതെ സ്നേഹിക്കാനും കരുതാനും പഠിക്കുക. പരസ്പരം അംഗീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം കുറച്ചുകൂടെ നല്ലതായിരിക്കും.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
7: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
8: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
9: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
10: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
11: ഇയക്കുനർ ഇമയം, സംവിധായകരിലെ കൊടുമുടി. തമിഴ് സിനിമയിൽ മണ്ണിന്റെ മണമുള്ള നവതരംഗം സൃഷ്ടിച്ച ചലച്ചിത്രകാരൻ കെ ഭാരതിരാജയെക്കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഒരു പിടി നല്ല സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയുമുള്ള ഒരു യാത്ര. ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് പൊത്തിവെച്ച മല്ലിഹൈമുട്ട് എന്ന പാട്ടാണ്. മൺവാസന എന്ന സിനിമയിൽ വൈരമുത്തു വരികൾ എഴുതി ഇളയരാജ കമ്പോസ് ചെയ്ത് SPB എസ് ജാനകിയും ചേർന്ന് പാടിയ പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീർ.

സിനിമാ മോഹവുമായി ചെന്നൈയിലേക്ക് വണ്ടി കയറുന്ന രണ്ട് സുഹൃത്തുക്കൾ, ഇളയരാജ, ഭാരതിരാജ. അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ആദ്യത്തെ സിനിമ. 1977 16 വയതിനിലെ എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുന്ന ഒരു നിമിഷം. ഈ സിനിമയിലെ സെന്തൂര പൂവേ എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇളയരാജ സംഗീതം നൽകി, എസ് ജാനകി പാടിയ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

തമിഴ്, തെലുഗ്, ഹിന്ദി ഭാഷകളിൽ 40 സിനിമകൾ. ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ചു. കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഗായകൻ എന്നീ നിലയിൽ തന്റേതായൊരു വ്യക്തി മുദ്ര പതിപ്പിച്ചയാൾ. കൊടി പറക്കത് എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയൊരു പാട്ടുണ്ട്, സേലേക്കട്ടും പെണ്ണുക്കൊരു വാസമുണ്ട്. രജനീകാന്തും അമലയും ചേർന്ന് അഭിനയിച്ച് എസ് പി ബിയും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആർ ജി ഹീരയാണ് നിങ്ങളോടൊപ്പം അഹല്യ FM ൽ.

ഈ സിനിമയുടെ പെയിൻ മുഴുവൻ ഉൾക്കൊണ്ട ഒരു പാട്ട്. കരുത്തമ്മ എന്ന സിനിമ ഭാരതി രാജയുടെ വൺ ഓഫ് ദ ബെസ്റ്റ്സിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ സ്വർണലത പാടി അനശ്വരമാക്കിയൊരു ഗാനം എന്ന് വേണം ഈ പാട്ടിനെ വിശേഷിപ്പിക്കാൻ. വൈരമുത്തുവിന്റെ വരികൾ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിലും അദ്ദേഹത്തെ നമ്മൾ കണ്ടു. തുടരും എന്ന സിനിമ, തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെയാണ് അദ്ദേഹത്തിന് കാസ്റ്റ് ചെയ്തത് എന്നാണ് തരുൺ മൂർത്തി ഓർത്തെടുക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പോയി കാണുകയും ഇങ്ങനെ ഒരു ചെറിയ റോളുണ്ട് ഈ സിനിമയിൽ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുകൂടി സിനിമയുടെ ഭാഗമാകാൻ സമ്മതിക്കും.

ില്ല അതിന്റെ തെളിവ് തന്നെയാണ് തുടരും എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം. ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത് ബി കെ ഹരിനാരായണന്റെ വരികൾ, ഗോകുൽ ഗോപകുമാർ പാടിയ തുടരും എന്ന സിനിമയിലെ മിഴിയോരം എന്ന ഗാനമാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

അലൈകൾ ഒഴിവതില്ലേ. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ജനിച്ച ചിന്നസ്വാമി എങ്ങനെയൊക്കെയോ 10-ാം ക്ലാസ് കഴിയുന്നു, പഠനം അവസാനിപ്പിക്കുന്നു. അങ്ങനെ ആദ്യം ഇളയരാജയോടൊപ്പം സിനിമ സ്വപ്നം കണ്ടെങ്കിലും ആദ്യം ചെന്നൈയിലെത്തിയത് ചിന്നസ്വാമി എന്ന ഭാരതി രാജയാണ്. സ്വപ്നങ്ങൾ പലതും നടക്കാതെ വന്നപ്പോൾ പെട്രോൾ പമ്പിൽ ഒരു ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നീട് ഇളയരാജ എത്തുകയും പുട്ടണ്ണ എന്ന കന്നഡ സംവിധായകനോടൊപ്പം ചേരുകയും ഇളയരാജയുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു സഹായിയായി, സംവിധാനത്തിൽ സഹായിയായിട്ടാണ് ചിന്നസ്വാമി പുട്ടണ്ണയുടെ കൂടെ ചേരുന്നത്. അവിടെ നിന്നാണ് ചിന്നസ്വാമിയിൽ നിന്ന് ഭാരതിരാജ എന്ന സംവിധായകൻ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകളിൽ ഒന്ന് തന്നെയാണ് അലൈകൾ ഒഴിവതില്ലേ. ഈ സിനിമയിലെ കാതലൂവിയും പാടും കാവ്യം ഇളയരാജയും ജെൻസി ആന്റണിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

ഭാരതിരാജ സിനിമകളിലെ വിഷ്വൽ ബ്യൂട്ടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ടാണ് ജമന്തി പൂക്കളുടെ നടുക്ക് നമ്മുടെ അമല നായിക ഒരു കുട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു പാട്ട്, പുത്തം പുതു ഓലൈ വരും. വേദം പുതിത് എന്ന സിനിമയിൽ വൈരമുത്തുവിന്റെ വരികൾക്ക് കെ എസ് ചിത്രയുടെ ശബ്ദം. ഈ പാട്ടാണ് അവസാനമായി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.